ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:21. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 13, കൊല്ലവർഷം 1201 മിഥുനം 20, 2026 ജൂലൈ 4 ശനിയാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എൽ ശ്രീധരൻ.
2: തോൽവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥതയാണ്. ഏത് പ്രായക്കാർക്കും ദുഃഖത്തോട് അത്ര ഇഷ്ടമുണ്ടാവില്ല. ഒരാകുലതയാണ് തോറ്റു എന്ന് പറയാൻ. ജയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും തോറ്റു എന്ന അവസ്ഥ സ്വയം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. തോൽക്കുന്നതിൽ സന്തോഷിക്കുന്നവർ എത്ര തന്നെയുണ്ടാവും. ജീവിതയാത്രയിൽ ജയത്തോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തോൽവി എന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അവിടെയാണ് സ്നേഹം എന്ന പദം അർത്ഥവ്യാപ്തി തേടുന്നത്. സ്നേഹം എന്നാൽ പങ്കിടലാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ വിരളം. സ്നേഹിക്കാൻ കഴിയുക എന്നാൽ അറിയാൻ കഴിയുക, അവനവനെ മനസ്സിലാക്കാൻ കഴിയുക എന്നതുതന്നെയാണല്ലോ. ഒരു പ്രത്യേക ലക്ഷ്യവും പ്രത്യുപകാര ബോധവുമില്ലാതെ നിരുപാധിക സ്നേഹം, അൺകണ്ടീഷണൽ ലവ് കൊടുത്ത് ഹൃദയത്തിൽ കുടിയിരിക്കാൻ സാധിക്കുന്നിടത്താണല്ലോ അറിവിൻ്റെ അനന്തത വ്യക്തമാകുന്നത്. സ്നേഹിച്ചിടുന്നു ഞാൻ ചെന്തളിർ ചാർത്തിനെ, സ്നേഹിച്ചിടുന്നു മണമെഴും പൂക്കളെ എന്നതുകൊണ്ട് കവിയുടെ സ്നേഹം വ്യക്തമാക്കപ്പെടുന്നുണ്ടല്ലോ. പ്രകൃതിയിലുള്ളതിനെയെല്ലാം തന്നോടടുപ്പിച്ചു നിർത്താൻ തനിക്ക് മനസ്സുണ്ട് എന്ന കലർപ്പില്ലാത്ത പ്രഖ്യാപനം കൂടിയാണല്ലോ അത്.

0: ഒരർത്ഥത്തിൽ തോൽവിയുടെ ജയം കാണുന്നത് സ്നേഹത്തിലാണ്. തോൽവിയുടെ ആഘാതം കുറയുന്നത് അവിടെ സ്നേഹം മുഖം കാണിക്കുമ്പോഴാണ്. ഭൗതികമായിട്ടുള്ള എല്ലാം നേടിയാലും വേണ്ടത് നേടുന്നതിൽ പരാജയപ്പെട്ടാൽ തോൽവിയാണ് ഫലം എന്ന് വായിച്ചതിന് വലിയ അർത്ഥമാണെന്ന് തോന്നുന്നു. ജയത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സങ്കോചമോ അപകർഷബോധമോ ആത്മവിശ്വാസക്കുറവോ ഉണ്ടാവാം. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടാണ് അത്തരക്കാരുടെ പ്രവൃത്തികൾ. ഒരു ചെറിയ പരാജയം ആയാലും തൻ്റെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിച്ചുവെന്നോ തൻ്റെ യാത്രയ്ക്ക് തടസ്സമായി എന്നോ കണ്ടാൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ജയത്തെയും തോൽവിയെയും സമചിത്തതയോടെ സമീപിക്കേണ്ടതാണല്ലോ. അല്ലാത്ത പക്ഷം തൻ്റെ തോൽവിക്ക് കാരണക്കാരായവരെ നിത്യശത്രുക്കളായി കാണുന്നു. അവരുമായി കലഹിക്കാനും തലമുറകളോളം വാശിയും വൈരാഗ്യവും കൊണ്ട് നടക്കാനും ചിലർക്ക് സാധിക്കുന്നത് അവരുടെ ചിന്താമണ്ഡലം ചെറുതായതുകൊണ്ട് തന്നെയാണ്. തന്നെക്കൊണ്ട് ഇതൊന്നും സാധ്യമല്ലെന്നു ആത്മവിശ്വാസമില്ലാത്തവൻ വിചാരിക്കുന്നു. ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്ത അവരെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. നിഷ്ക്രിയരായി കർമ്മോത്സുകത നഷ്ടപ്പെട്ടവരായി കാണപ്പെടുന്നു. ക്ഷമ നശിച്ചവരായി ഇവർ മാറുന്നു. ഒന്നിനോടും താല്പര്യമില്ലാതെയും ഒന്നുമായി യോജിക്കാതെയും ഒറ്റതിരിഞ്ഞ പ്രകൃതം സ്വീകരിക്കുന്നവരായി മാറുന്നവർ. തോൽക്കുക എന്നാൽ ഉൾക്കൊള്ളുക എന്നതാണല്ലോ. ജയിച്ചയാളെ ഉൾക്കൊള്ളുകയും തനിക്ക് പറ്റിയത് എവിടെയാണെന്ന് വായിച്ച് വിലയിരുത്തുകയുമാണ് അത്. സ്വന്തമെന്ന് പറയാൻ സ്വപ്നം പോലും ഇല്ലാത്തവരെ അടുപ്പിച്ചു നിർത്താനും ആവും വിധം അവരെ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കാനും കഴിവിനനുസരിച്ച് കാര്യഗ്രഹണ ശേഷി സംഭാവന ചെയ്യാനും സമസ്ത ജീവനെയും സമഭാവനയോടുകൂടി കാണാനും ജയവും തോൽവിയും പഠിപ്പിക്കുന്നു. ഇവിടെയാണ് തോൽവി ജയിക്കുന്നത്, ഒപ്പം ജീവിതവും. മക്കളുടെ മുമ്പിൽ അമ്മ എത്രയോ തവണ തോറ്റിരിക്കുന്നു, അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള തോൽവി. സമയം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ജീവിതത്തിൽ. സമയത്ത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഇപ്രാവശ്യത്തെ വിളവൊന്നും ശരിയായില്ല എന്ന് ഒരു കർഷകൻ പറയുമ്പോൾ വിത്തിടലിൻ്റെയും വളം ചെയ്യലിൻ്റെയും വെള്ളം നൽകലിൻ്റെയും ഒക്കെ പ്രാധാന്യമാണല്ലോ പ്രസ്താവ്യമാകുന്നത്. ജീവിതത്തെ അറിയാനും പഠിക്കാനും വേണ്ടതുപോലെ തിരുത്തൽ വരുത്താനും തയ്യാറാവാനുള്ള ശ്രമം അത്യന്താപേക്ഷിതമാണ്. അവനവന് വേണ്ടിയുള്ള ആ ചിന്ത ആഴത്തിലുണ്ടായാൽ ദുഃഖത്തെ ഒരളവോളം അകറ്റി നിർത്താം എന്നതത്രേ ശരി. അവനവനിൽ തന്നെയുള്ള നല്ല ഗുണങ്ങളെ പോഷിപ്പിക്കുകയും ദുഃഖഹേതുവായവയെ പരിത്യജിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷ സന്താപങ്ങളെ നിർമ്മമതയോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ സ്വാസ്ഥ്യമുണ്ടാകുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു മാനസിക വികാസവും.
1: പി.എൽ. ശ്രീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി നിർവഹിക്കും. എൽനീനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. സംസ്ഥാനത്ത് 6 പേർക്ക് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1 മത്സരം നേരത്തെ

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലിയിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കരയല്ലേ എന്ന കവിത. ആലാപനം സി ജി ജിഷാമേരി. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരസൻസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പരസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. ഏഴ് മണിക്ക് സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം. 7:15 കേര സമൃദ്ധി വിളിച്ചെണ്ണ അപൂർവ ഗാനം. ഒപ്പം വെനീസിയ ബാത്വേർ. 7:20 സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജികർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. എട്ട് 30 കണ്ണങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.

0: 93.6 Real FM.
1: കാവ്യാഞ്ജലി.
2: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കരയല്ലേ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ഡോക്ടർ സി വി ജിഷാമേരിയുടെ ആലാപനം.

0: നിങ്ങൾ കേട്ടത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കരയല്ലേ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷാമേരി.
1: കാവ്യാഞ്ജലി.

103.6 പ്രഭാത വന്ദനം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കടൽപാലം എന്ന ചിത്രത്തിൽ പി. ലീല പാടിയ ഗാനം. ഗാനമൊരുക്കിയത് വയലാർ രാമോർമ്മയും ജി. ദേവരാജനും.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: സ്മൃതി മധുരം
5: 103.6 റിയൽ എഫ്എം.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം. ചിത്രം മൂടൽമഞ്ഞ്. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് ഉഷാ ഖന്ന.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുള്ളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐക്കർ സ്മൃതി മധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജി ദേവരാജൻ ഇണ നൽകി യേശുദാസ് പാടിയ ഗാനം, ചിത്രം ആ ചിത്രശലഭം പറന്നോട്ടെ. ഗാനരചന വയലാർ രാമവർമ്മ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: പഴയത് നൽകി പുതിയത് വാങ്ങാം മികച്ച എക്സ്ചേഞ്ച് വിലയിൽ, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ.
3: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ.
2: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
3: പലിശരഹിത വായ്പാ സൗകര്യവും.
2: ടി എൻ സി അപ്ലൈ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച്. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസൺ ഹെറിറ്റേജ് ഹാളിൽ കോഴിക്കോട് നഗരഗതാഗതത്തെക്കുറിച്ചും ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റത്തെക്കുറിച്ചും സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് MP, MLA മാർ, ഈ രംഗത്തെ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കും. ഗാന്ധി ഹാൾ ഇന്ത്യൻസ് അക്കാദമിയുടെ ബഷീർ സ്മൃതി പ്രഭാഷണം സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ, അധ്യക്ഷൻ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP, വൈകിട്ട് 4 മണിക്ക്. നളന്ദ ഓഡിറ്റോറിയത്തിൽ ദി കാലിക്കറ്റ് ടൌൺ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവും സഹകരണ ഹരിതഭവനം ബിന്നുകളുടെ വിതരണവും ഉദ്ഘാടനം കെ ജയന്ത് MLA നിർവഹിക്കും ഉച്ചയ്ക്ക് 1:30. കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഹാളിൽ നിർമ്മാൺ ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിഭാ സംഗമം ഉദ്ഘാടനം കെ ജയന്ത് MLA നിർവഹിക്കുന്നു വൈകിട്ട് 4 മണിക്ക്.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
11: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
10: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന്

0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1st വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ P Vishnuraj പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 goals

0: പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: വിജയത്തിനായി രണ്ട് കൽപ്പിച്ച് പ്രതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പ് കോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദിയെ പരാജയം സംബന്ധിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റിൽ കെബോ വർദിയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റിലെ രണ്ടാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. ഒന്നാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി നൊവാക് ജോക്കോവിച്ച്. 7 ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൺ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
7: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ ലാഭത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 261 പോയിന്റ് കൂടി 77,763-ലും നിഫ്റ്റി 95 പോയിന്റ് കൂടി 24,270-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെയും സ്വർണവിലയിൽ വർധനയുണ്ടായി. ഗ്രാമിന് 125 രൂപ ഉയർന്ന് 13,475 രൂപയായി. പവന് 1,000 രൂപ ഉയർന്ന്

0: 7,800 രൂപയിലെത്തി.
1: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
2: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് ജൂലൈ 4 ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് അനശ്വര ഈണങ്ങൾ സമ്മാനിച്ച സംഗീത പ്രതിഭ മരകഥമണി എന്ന എം ക്രീം എന്ന എം കീരവാണിയുടെ ജന്മദിനം. ഭരതന്റെ സംവിധാനത്തിൽ 1996 പുറത്തിറങ്ങിയ ദേവരാഗം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും ചേർന്നു പാടിയ മനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ ഗാനം. എം ഡി രാജേന്ദ്രന്റെ കാവ്യാത്മകമായ വരികൾക്ക് കീരവാണി പകർന്ന ഈണം മലയാളത്തിലെ ഏറ്റവും മനോഹരമായ മെലഡികളിൽ ഒന്നായി ഇന്നും കണക്കാക്കപ്പെടുന്നു.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം,
7: തുറസിന്റെ തുറമുഖങ്ങൾ.
6: സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
8: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റാ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
8: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
9: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവം പങ്കുവയ്ക്കുന്നു മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ.
10: ഒരു വാർത്താ അവതാരകൻ എന്ന നിലയിൽ ആദ്യമായി ആ മേഖലയിലേക്ക് എത്തുകയും അത് ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. 1995 കാലഘട്ടത്തിൽ ആദ്യമായി ഒരു സ്വകാര്യ ചാനലിലൂടെയുള്ള വാർത്താ അവതരണം നടക്കുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. അന്ന് പ്രോഗ്രാം ചാനലായിരുന്നു ഏഷ്യാനെറ്റ്. അതിൽ വാർത്താ സംപ്രേഷണം കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. 1995 സെപ്റ്റംബർ 30 ആദ്യത്തെ വാർത്ത അവതരിപ്പിക്കുന്നത്. ആ വാർത്ത അവതരണത്തിനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എവിടെ നിന്ന് ഇത് തത്സമയ സംപ്രേഷണം നടത്തുമെന്നത് അന്ന് ഏഷ്യാനെറ്റിനെ നയിച്ചിരുന്ന പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമായിരുന്നു. അതെങ്ങനെ സാധ്യമാവുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണം നടക്കുന്ന സ്റ്റുഡിയോയിൽ, അതായത് അത് ഇന്ത്യ

ക്ക് പുറത്താണ്. അക്കാലത്ത് അത് ഫിലിപ്പീൻസിലെ സുബിക്ബെ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വാർത്താ അവതാരകരെ അയച്ചിട്ട് അവിടെ നിന്ന് അവതരണം നടത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയ അങ്ങനെ ഞങ്ങൾ രണ്ട് വാർത്താ അവതാരകർ, എൻ കെ രവീന്ദ്രനും ഞാനും, ഈ ഫിലിപ്പീൻസിലെ മനിലയിൽ നിന്ന് വളരെ അകലെയുള്ള സുബിക്ബെ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ അമേരിക്കൻ പട്ടാളക്കാരുടെ ഒരു താവളമായിരുന്നു, നാവിക താവളമായിരുന്നു അത്, അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. അവിടെയാണെങ്കിൽ ഈ ഒരു സ്വകാര്യ സ്റ്റുഡിയോ ആണ്, നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വാർത്ത എഡിറ്റ് ചെയ്യാനും അത് തയ്യാറാക്കാനും ഒക്കെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, ടെക്നീഷ്യൻ തമിഴ്നാട്ടുകാരനായിരുന്നു, അദ്ദേഹത്തിന് മലയാളം പോലും അറിയില്ലായിരുന്നു. ബാക്കി അവിടെ ഞങ്ങളെ സഹായിച്ചിരുന്ന, ഇപ്പോൾ സ്റ്റുഡിയോയിലും പിന്നെ ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ക്യാമറ വർക്ക് ചെയ്യാനും ഒക്കെ സഹായിച്ചിരുന്ന അവിടുത്തുകാരായിട്ടുള്ള ആളുകളായിരുന്നു. അതായത് ഒന്നുകിൽ ഫിലിപ്പീൻകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന അവരുടെ സ്റ്റാഫ്, അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മലയാളത്തിലൊരു വാർത്താ അവതരണം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ഞങ്ങളുടെ ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാക്കുന്ന വാർത്തകൾ നേരെ പേപ്പറിൽ എഴുതിയിട്ട് കയ്യക്ഷരത്തിൽ എഴുതിയ കോപ്പികൾ അങ്ങോട്ടേക്ക് ഫാക്സ് ചെയ്ത് തരികയാണ് ചെയ്യുക. ഈ ഫാക്സ് ചെയ്ത് തരുന്ന കോപ്പികൾ ഞങ്ങളെടുത്ത് കുറച്ചുകൂടി കട്ടിയുള്ളൊരു പേപ്പറിലേക്ക് സ്റ്റേപ്പിൾ ചെയ്ത് മുമ്പിൽ വെച്ചാണ് അത് നീക്കി നീക്കിയാണ് വാർത്ത അവതരിപ്പിക്കുക. അന്നൊക്കെ ഒരുപാട് തെറ്റുകൾ വരുമായിരുന്നു, കാരണം വെച്ചാൽ പേരുകളാണല്ലോ, അതും കയ്യക്ഷരമാണ് വായിക്കേണ്ടതും, ഫാക്സിൽ വന്ന കയ്യക്ഷരമാണ്, ഒന്നും തെളിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അതൊരു എളിയതെങ്കിലും ഒരു തുടക്കമായിരുന്നു. ആ തുടക്കമാണ് പിന്നീട് വലിയ ഒരു വാർത്താ വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്ന് പറയാം. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലിലൂടെയുള്ള അല്ലെങ്കിൽ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലിലൂടെയുള്ള ആദ്യ വാർത്താവതരണമായിരുന്നു. അതുപോലെ തന്നെ അത് ഇന്ത്യയിലെയും സ്വകാര്യ ചാനലുകൾ വഴിയുള്ള ആദ്യത്തെ തത്സമയ വാർത്താ അവതരണമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ തന്നെ അത് ആദ്യമായി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു സ്ഥാനം ലഭിക്കുകയാണ് ചെയ്തത്. അത് അപ്പോഴൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഒരുപാട് ചാനലുകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ എല്ലാറ്റിൻ്റെയും ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, അന്ന് പേരെടുത്ത് പറയാവുന്ന ഒരു ഇംഗ്ലീഷിലുണ്ടായിരുന്ന ചാനൽ എന്ന് പറയുന്നത് NDTV ആണ്. NDTV ചാനൽ എന്ന നിലയിൽ നിലവിൽ വന്നിരുന്നില്ല, അവരൊരു വാർത്താ സംഘം, അവരൊരു പ്രൈവറ്റ് വാർത്തകൾ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘം എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അവർ ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ദൂരദർശനിലും വേണ്ടി പ്രോഗ്രാം ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രണയ് റോയുടെ വേൾഡ് ദിസ് വീക്ക് പോലുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അവർ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. ഞാനൊക്കെ ചെറുപ്പം മുതലേ ആകാശവാണിയിലെ വാർത്ത മാത്രം കേട്ട് വളർന്നതാണ്. രാമചന്ദ്രൻ സാറ്, അതുപോലെ തന്നെ പ്രതാപൻ സാറ്, ഇങ്ങനെ രണ്ട് ശബ്ദങ്ങളാണ്. പിന്നെ ഡൽഹി ആകാശവാണിയിൽ നിന്ന് വേറെ ശങ്കരനാരായണൻ സാർ, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു വലിയ താല്പര്യമായിരുന്നു വാർത്ത അവതരിപ്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര, അതിൻ്റെ ഉച്ചാരണവും ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനത് കഴിയുന്നത്ര അത് ശുദ്ധിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്കതിൽ വലിയൊരു താല്പര്യമായിരുന്നു. ആ സന്ദർഭം എത്തിയപ്പോൾ പക്ഷേ ഞങ്ങളെ ഇതിന് പരിശീലിപ്പിക്കാൻ ആര്? കാരണം വേറെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ്, ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, അന്നങ്ങനെ ആരുമില്ല. മുൻതലമുറ എന്ന് പറയാൻ ഒരാളും ഇല്ലാത്തൊരു അവസരം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് പിന്നെ ചിന്തിച്ചൊരു കാര്യം വെച്ചാൽ, ഈ ഉച്ചാരണം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആകാശവാണി ഇന്ന് പ്രതാപൻ സാറിനെ, അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു, അദ്ദേഹം വന്ന് വരികയാണ്. അല്ലാതെ ഒരാളെ അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ, ഞങ്ങളുടെ കോമ്പറ്റീറ്ററാണല്ലോ ഒന്ന് ആകാശവാണിയും ദൂരദർശനും ഒക്കെ, ആരും വരില്ലായിരുന്നു. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തായിരുന്നു, എല്ലാവർക്കുമായിട്ട് ഒരു ക്ലാസ് എടുത്തായിരുന്നു, ഉച്ചാരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അത് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ഗുണം ചെയ്തു. അല്ലാതെ ഞങ്ങളെ വാർത്ത അവതരിപ്പിക്കാനുള്ള ഒരു പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ആദ്യത്തെ വാർത്ത അവതരണം എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൺ ഡൗൺ എന്ന് പറയും നമ്മൾ, അതിൻ്റെ വാർത്തയുടെ ഒരു ക്രമമൊക്കെ തീരുമാനിച്ച് ആദ്യം ഏത് പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൻ്റെ തലക്കെട്ടുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് എല്ലാം റെഡിയാക്കി വെക്കണം. ഇന്നിപ്പോൾ ചർച്ചയും വാർത്തയും അങ്ങനെയൊക്കെയുള്ള സംവാദങ്ങളും ഒക്കെ മാത്രമായി വാർത്ത മാറുകയാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല, അന്ന് വളരെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഭാഷയൊക്കെ വളരെ വെട്ടിച്ചുരുക്കി വളരെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടാവുക. അതിലൊക്കെ വളരെ വളരെ ശ്രദ്ധ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇവിടെ 7:30 വൈകിട്ട് 7:30 വാർത്താ സംപ്രേഷണമായിരുന്നു. അത് ഫിലിപ്പീൻസിൽ രാത്രി 10 ആ ഒരു സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കണം, കാത്തിരിക്കണം. അതേസമയം തന്നെ ഇവിടെ വാർത്തയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. IMB മിനിസ്റ്റർ ആയിട്ടുള്ള അന്ന് PM സെയ്ദായിരുന്നു, അന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി, അദ്ദേഹം വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ഒരു സംഘവും ഒക്കെ ഉണ്ടാവും, വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ, എന്തെങ്കിലും തെറ്റിപ്പോവോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള

0: ഭയങ്കര ടെൻഷനായിരുന്നു. വീട്ടിലേക്കൊന്നും വിളിക്കാനൊന്നും പറ്റില്ലായിരുന്നു, ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ടി വി തന്നെ ഞാൻ വാർത്ത അവതരിപ്പിക്കുന്നു തുടങ്ങുന്നു എന്ന് പറയുമ്പോഴൊക്കെയാണ് വീട്ടിൽ ടി വിയൊക്കെ വാങ്ങുന്നത്. അന്ന് അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഞാനൊരു ഗ്രാമപ്രദേശത്തു നിന്നാണ് വരുന്നത്, രാവണീശ്വരം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഗ്രാമപ്രദേശത്ത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് നമ്മളിങ്ങനെയൊരു ഇതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ദിവസം പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ഭയങ്കര ഒരു ഉൾക്കിടില, ഇതെന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഒരു രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു വിവരം കിട്ടി, പി എം സി ഇത് വെയിറ്റ് ചെയ്യില്ല, അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പോവും എന്ന് ഒരു വിവരം കിട്ടി. അതെനിക്ക് കുറച്ചൊരു സമാധാനമായി. ബാക്കിയുള്ളവരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആശ്വസിക്കുന്നത്. എങ്ങനെ അവിടുത്തെ 10 മണിക്ക് ഇവിടുത്തെ 7:30 1995 സെപ്റ്റംബർ 30 ആ വാർത്ത ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ ശശികുമാറിനെ വളയുന്നുണ്ട്, ശശികുമാറിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് വാർത്താ അവതരണത്തിന് ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ, വളരെ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അന്ന് ഞാൻ, വളരെ മെലിഞ്ഞിട്ടും ഒരു കുറ്റിത്താടിയൊക്കെ ഉള്ള ഒരു രൂപമായിരുന്നു, ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ, ഇത്ര ആൾക്കാർ വേറെ ഇവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ശശികുമാർ സാറ് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ, അങ്ങനെ ഒരുപാട് പേര് ഈ വാർത്ത മാത്രം വായിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽസ് ഇപ്പോൾ ദൂരദർശനിലുണ്ട് അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു ജേർണലിസ്റ്റ് വാർത്ത അവതരിപ്പിക്കുക എന്നൊരു പുതിയ സംരംഭത്തിനാണ് ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. പ്രമോദ് ഒരു ജേർണലിസ്റ്റാണ്. ആ ജേർണലിസ്റ്റ് വരും കാലങ്ങളിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, മലയാളത്തിലെ പ്രധാനപ്പെട്ട വളരെ മുൻനിരയിലുള്ള ഒരു വാർത്താ അവതാരകനായി മാറും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് വാർത്താ അവതരണ രംഗത്ത് ഈ 10-30 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷേ ആദ്യത്തെ ആ വാർത്താ അവതരണം എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മായാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ.
2: ആദ്യമായി

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം പാവങ്ങാട്, കോഴിക്കോട്.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: അപൂർവ ഗാനം.
5: Not salsa, not flamenco, my brother.
6: Do you know? Natu?
7: What is Natu?

ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ലോകവേദിയിൽ ഉയർത്തിയ RRR എന്ന ചിത്രത്തിലെ ഒരു ഗാനം. 2022 SS രാജമൌലിയുടെ ദൃശ്യവിസ്മയത്തിന് സംഗീതം പകർന്നത് MM കീരവാണി. രാഹുൽ സിപ്ലിഗഞ്ചും കാലഭൈരവും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ചന്ദ്രബോസ്. ലോക സിനിമയുടെ ഏറ്റവും വലിയ അംഗീകാരമായ അക്കാദമി അവാർഡിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കർ സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്രഗാനമെന്ന നേട്ടവും ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനായുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഈ ഗാനം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ജൂലൈ 4 സംഗീത സംവിധായകൻ MM കീരവാണിയുടെ ജന്മദിനം.

0: അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു, എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
10: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
11: വെള്ളത്തിൽ തേയിലയോ കാപ്പിപ്പൊടിയോ ഇട്ട് തിളപ്പിച്ചാണല്ലോ സാധാരണയായി നമ്മൾ ചായയോ കാപ്പിയോ ഉണ്ടാക്കാറ്. എന്നാൽ സ്വാദ് കൃത്യമായി അറിയുക, തിളച്ച വെള്ളം തേയിലയിലേക്കോ കാപ്പിപ്പൊടിയിലേക്കോ ഒഴിച്ച് അടച്ച് വച്ച് തയ്യാറാക്കുമ്പോഴാണത്രേ. ദിസ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ടീ ഓർ കോഫി ബൈ പോറിംഗ് ഹോട്ട് വാട്ടർ

0: on to it is called brewing or to brew. B-R-E-W, brew. ബ്രൂ ചെയ്ത് ഫിൽറ്ററിലൂടെ ഇറ്റിട്ട് വീഴുന്ന സത്തിന് പറയുക ഡികോക്ഷൻ. DECOCTION, ഡികോക്ഷൻ. ഫോർ എക്സാമ്പിൾ, കോഫി ഡികോക്ഷൻ, ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന കാപ്പിയുടെ സത്ത്. ചായ തിളപ്പിച്ചു, ഇനി അരിക്കണ്ടേ? ഇതിന് പറയുക സ്ട്രെയിൻ എന്നാണ്. STRAIN, സ്ട്രെയിൻ, അരിക്കുക. അരിപ്പ സ്ട്രെയിനർ, STRAINER, സ്ട്രെയിനർ. ചായ, കാപ്പി, ജ്യൂസ് തുടങ്ങിയ ദ്രവരൂപത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ, പാനീയങ്ങൾ എന്നിവ അരിക്കുന്ന അരിപ്പയാണ് സ്ട്രെയിനർ. സ്ട്രെയിനർ ഇസ് യൂസ്ഡ് ടു സ്ട്രെയിൻ ലിക്വിഡ്സ് ആൻഡ് സെമി സോളിഡ്സ് സച്ച് ആസ് ടീ, കോഫി ഓർ ജ്യൂസ് ടു സെപ്പറേറ്റ് സോളിഡ് ഫ്രം ദ ലിക്വിഡ്. സ്ട്രെയിൻ ദ ടീ ത്രൂ എ സ്ട്രെയിനർ, അരിപ്പയിലൂടെ ചായ അരിക്കുക. അരിപ്പകൾ പലവിധമുണ്ട്. സീവ്, SIEVE, സീവ്. അരിപ്പൊടി, ഗോതമ്പ് മാവ്, മൈദമാവ് തുടങ്ങിയവ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയാണ് സീവ്. സീവ് ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ലാർജ് സോളിഡ് പാർട്ടിക്കിൾസ് ഫ്രം സ്മോൾ സോളിഡ് പാർട്ടിക്കിൾസ്. സീവ് ഇസ് യൂസ്ഡ് ടു സീവ് ഫ്ലാ, മാവ് അരിക്കുവാൻ അരിപ്പ ഉപയോഗിക്കുന്നു. സീവ് ഇസ് യൂസ്ഡ് ടു സീവ് ഫ്ലാ. ടു സീവ് എന്നാൽ അരിക്കുക. TO2 SIEVE, sieve, to sieve, അരിക്കുക. ചോറ് വാർക്കുക അഥവാ ചോറിൽ നിന്നും വെള്ളം കളയുന്നതിന് സ്ട്രെയിൻ ദ റൈസ് എന്ന് പറയാം. STRAIN, സ്ട്രെയിൻ. THE RICE, റൈസ്. ടു സ്ട്രെയിൻ റൈസ് മീൻസ് സെപ്പറേറ്റിംഗ് റൈസ് ഫ്രം വാട്ടർ യൂസിംഗ് എ സീവ് ഓർ ഫിൽറ്റർ. സിഫ്റ്റ്, SIFT, സിഫ്റ്റ്, പതിര് നീക്കുക, വേർതിരിച്ചെടുക്കുക, അരിച്ചെടുക്കുക. അരിയും ഗോതമ്പും മറ്റും സൂക്ഷ്മമായി പരിശോധിച്ച് കല്ലും പതിരും പെറുക്കി കളയാറില്ലേ, ഈ പ്രക്രിയയാണ് സിഫ്റ്റ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ മാവിൽ ബേക്കിംഗ് പൗഡർ വിതറി തെള്ളിയെടുക്കാറില്ലേ, ഇതിന് ടു സിഫ്റ്റ് ഫ്ലാ എന്നാണ് പറയുക. അരിപ്പയിലൂടെ പൊടി രൂപത്തിലുള്ള വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചെടുക്കുക. ടു സിഫ്റ്റ്.
1: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഭിന്നശേഷിയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു റസീന വി, പൂക്കോട്ടൂരിലെ പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ.
6: ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ മാതാപിതാക്കളുടെയും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ. കുഞ്ഞ് വളരണം, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി മാറണം. എന്നാൽ ചില കുട്ടികളുടെ വളർച്ചയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. സംസാരിക്കാൻ വൈകുക, മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ടുക, നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുന്നതിൽ പ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും കുറച്ചുകൂടി കാത്തിരിക്കാം എന്ന സമീപനമാണ് മാതാപിതാക്കൾ സ്വീകരിക്കുക. ഇവിടെയാണ് ഏർലി ഇന്റർവെൻഷൻ എന്ന ആശയത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യ വർഷങ്ങൾ തലച്ചോറിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട

0: കാലഘട്ടമാണ്. ഈ സമയത്ത് നൽകുന്ന ശരിയായ പരിശീലനങ്ങളും പിന്തുണയും കുട്ടിയുടെ ഭാഷാ വികസനം, സാമൂഹിക ഇടപെടൽ, സ്വയം പര്യാപ്തത, പഠനശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ വളരെയധികം സഹായിക്കും. ഞാൻ എൻ്റെ ഒരു യഥാർത്ഥ അനുഭവം പറയട്ടെ. ഒരു 4 വയസ്സുകാരനായിട്ടുള്ള കുട്ടി ഞങ്ങളുടെ സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പേര് വിളിച്ചാൽ പ്രതികരിക്കില്ല, സംസാരം വളരെ കുറവായിരുന്നു. മാതാപിതാക്കൾ ആദ്യം വളരെയധികം ആശങ്കപ്പെട്ടെങ്കിലും പിന്നീട് വിദഗ്ധരുടെ സഹായം തേടി. സ്പീച്ച് തെറപ്പി, പ്രത്യേക വിദ്യാഭ്യാസം അഥവാ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, വീട്ടിലെ തുടർച്ചയായ പിന്തുണ തുടങ്ങിയവക്ക് ഈ കുട്ടിക്ക് ലഭിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി ഒരു ലളിതമായ സ്വഭാവ സംഭാഷണങ്ങൾ നടത്താനും സ്കൂൾ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുമെല്ലാം തുടങ്ങി. ഇന്ന് അവൻ്റെ തന്റെ ആവശ്യങ്ങൾ സ്വയം പറയാൻ കഴിയുന്ന നിലയിലാണ്. ഈ ഒരു മാറ്റത്തിന് കാരണം അവരുടെ പാരൻസിന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടലായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടിയുടെ വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വൈകാതെ വിദഗ്ധരുടെ സഹായം തേടണം. നേരത്തെ തുടങ്ങുന്ന ഓരോ പരിശീലനവും കുട്ടിയുടെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. ഇനി മറ്റൊരു പ്രധാന വിഷയം തൊഴിൽപരമായ പരിശീലനം അഥവാ വൊക്കേഷണൽ ട്രെയിനിങ് എന്നതാണ്. സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾ വളർന്ന് വലിയ യുവാക്കളും യുവതികളുമാകുമ്പോൾ അവരുടെ ജീവിതത്തിലെ അടുത്ത ചോദ്യം സ്വയം പര്യാപ്തതയാണ്. അവർക്ക് സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാനും അവസരം ലഭിക്കണം. അതിനാണ് തൊഴിൽ പരിശീലനം സഹായിക്കുന്നത്. എല്ലാവരും ഒരേ കഴിവുള്ളവരല്ല. ചിലർക്ക് കൈത്തൊഴിലുകളിൽ മികവുണ്ടാകാം, ചിലർക്ക് പാചകത്തിൽ, തോട്ടപരിപാലനത്തിൽ, കമ്പ്യൂട്ടർ ജോലികളിൽ, കരകൗശല നിർമ്മാണത്തിൽ, ഓഫീസ് സഹായ ജോലികളിൽ തുടങ്ങിയ വിവിധ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്നവരാകാം. ഞാനീയിടെ പരിചയപ്പെട്ട ഒരു യുവാവ് പഠനത്തിൽ വളരെ പിറകിലായിരുന്നു. അവന് പഠനവുമായി ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെടികൾ വളർത്തുന്നതിലും പൂന്തോട്ടം പരിപാലിക്കുന്നതിലും പ്രത്യേക കഴിവുണ്ടായിരുന്നു. ശരിയായ തൊഴിൽ പരിശീലനം ലഭിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഗാർഡനിങ് ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് സ്വന്തം വരുമാനം കണ്ടെത്തുകയും കുടുംബത്തിൻ്റെ അഭിമാനമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ആ യുവാവ്. തൊഴിൽ പരിശീലനം ഒരു ജോലി നേടാനുള്ള മാർഗം മാത്രമല്ല, അത് ആത്മവിശ്വാസം വളർത്താനും ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഏറ്റവും പ്രധാനമായി എനിക്ക് കഴിയും എന്ന വിശ്വാസം നൽകുന്നതിനുമൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. ഇന്ന് ലോകം ഇംഗ്ലീഷിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയാണ്. പ്രത്യേക ആവശ്യമുള്ള കുട്ടികളും കരുണ മാത്രമല്ല അർഹിക്കുന്നത്, അവസരങ്ങളാണ് അവർക്ക് വേണ്ടത്. ഈ അവസരങ്ങളിലേക്കുള്ള ആദ്യ ചുവടാണ് ഏർലി ഇൻ്റർവെൻഷനും വൊക്കേഷണൽ ട്രെയിനിങ്ങുമെല്ലാം. അതിനാൽ മാതാപിതാക്കളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോ കുട്ടിയുടെയും കഴിവുകൾ കണ്ടെത്തി വളർത്താൻ നമുക്ക് കഴിയണം. ശരിയായ സമയത്ത് ലഭിക്കുന്ന പിന്തുണ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഓരോ കുട്ടിയും പ്രത്യേകതയുള്ളവരാണ്. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തുമ്പോൾ അവർ സമൂഹത്തിനൊരു ബാധ്യതയല്ല, മറിച്ചൊരു വലിയ സമ്പത്തായി മാറുകയാണ് ചെയ്യുന്നത്.
1: ഭിന്നശേഷിയോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത വിശദീകരിച്ചത് റസീന വി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
4: ജാനമ്മ ഡേവിഡും വിക്ടർ ജോണും ചേർന്ന് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം. ഗാനരചന വൈക്കം ചന്ദ്രശേഖരൻ നായർ. സംഗീതം പി കെ തങ്കപ്പൻ.

0: ജാനമ്മ ഡേവിഡും വിക്ടർ ജോണും ചേർന്ന് പാടിയ ഗ്രാമഫോൺ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന വൈക്കം ചന്ദ്രശേഖരൻ നായർ, സംഗീതം പി കെ തങ്കപ്പൻ.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധിമാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
6: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
5: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
6: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5,000 ക്യാഷ് ബാക്ക്.
5: ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. TNC അപ്ലൈ.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കോഴിത്തീറ്റയ്ക്ക് വില കുത്തനെ ഉയരുകയാണ്. ചെറുകിട ഇടത്തരം പൗൾട്രി ഫാമുകളെ മാത്രമല്ല ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ചിക്കൻ വ്യാപാരികളെയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെയും ഇത് ഒരുപോലെ ബാധിച്ചു കഴിഞ്ഞു. കോഴിത്തീറ്റയ്ക്ക് 50 കിലോയുടെ ഒരു ചാക്കിന് 450 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇത്രയും വലിയൊരു സംഖ്യ മുടക്കി കോഴികളെ വളർത്തുന്നത് കർഷകർക്കുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതയും കൂട്ടുകയാണ്. അതുകൊണ്ടുതന്നെ ഓണവിപണി മുന്നിലുണ്ടെങ്കിലും കോഴിക്കുഞ്ഞുങ്ങളുടെ പുതിയ ബാച്ചിനെ വിരിയിച്ചിറക്കുന്നത് കോഴിക്കർഷകർ പകുതിയാക്കി കുറച്ചിരിക്കുകയാണ്. 1000 ബ്രോയിലർ കോഴികൾ വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തുമ്പോഴേക്കും ശരാശരി 70 ചാക്ക് തീറ്റ ചെലവാകും. അതോടെ ഉണ്ടാകുന്നത് 30,000 രൂപയുടെ അധിക ചെലവാണ്. കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ തൊഴിലാളികളുടെ വേതനം, മരുന്ന്, വൈദ്യുതി, ട്രാൻസ്പോർട്ടേഷൻ ചെലവുകൾ വേറെയും. പൗൾട്രി ഫീഡ് മിൽ രംഗത്തുള്ളവർ നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണ് സ്വന്തമായി പൗൾട്രി ഫാമും ഫീഡ് മില്ലും നടത്തുന്ന കോഴിക്കോട് മുക്കം സ്വദേശി സിദ്ദീഖ്.
4: മില്ല് നടത്തുമ്പോഴുള്ള പ്രതിസന്ധി

0: ഈ തീറ്റയിൽ ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഭയങ്കരമായിട്ട് റേറ്റ് കൂടിയതാണ്. ഒന്ന് മെയ്സ്, ഒരു 60% മെയ്സ് ആണ് ഉപയോഗിക്കുക. അതിന് 20 രൂപ, 19-18 രൂപ ഉണ്ടായിരുന്നതിന്റെ വില ഇപ്പൊ 27-28 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീൻ സോഴ്സിന് ഉപയോഗിക്കുന്നത് സോയയാണ്. സോയ 34-35 രൂപയായിരുന്നു ആദ്യം വില ഉണ്ടായിരുന്നത്, അതിന് ഇരട്ടിയിലധികം വിലയായിട്ടുണ്ട്. പിന്നെ കുറച്ച് മെഡിസിൻസുകൾ ഉണ്ട്, അതൊക്കെ ഡബിൾ വിലയായിട്ടുണ്ട്. അതാണ് ഫീഡിന് വില കൂടാണ്ടായ കാരണം. പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഇതിനൊക്കെ ഫീഡിനൊക്കെ കുറച്ച് വില അധികമായിട്ടുണ്ട്. അതിനാനുപാതികമായിട്ട് കോഴി ഫാമുകളിൽ വില കൂടും.
1: കോഴിക്ക് വില കൂടിയതുകൊണ്ട് വിൽപ്പന കുറഞ്ഞെന്നും പൗൾട്രി ഫാം ഉടമ കൂടിയായ സിദ്ദിഖ് കൂട്ടിച്ചേർക്കുന്നു.
0: ഫാം നടത്തുമ്പോ പ്രൊഡക്ഷൻ കോസ്റ്റ്, ചിക്കന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് 100 രൂപന്റെ ഒരുപാട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അത്ര തന്നെ മാർക്കറ്റിൽ വില കിട്ടാതിരിക്കുകയും ഇപ്പം കുറച്ചായിട്ട് വില ഉണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് ചെലവ് കുറഞ്ഞിട്ടുണ്ട്. സെയിൽസ് പ്രൊഡക്ഷൻ കോസ്റ്റ് വലുതായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഫീഡ് റേറ്റ് കൂടുതലായതുകൊണ്ട് ഭയങ്കരമായിട്ട് ലാഭം കുറയും. ലാഭമല്ല, നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.
1: ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഓണത്തിന് മുൻപ് തന്നെ ചിക്കൻ വില 300 കടക്കുമെന്ന് പറയുന്നു കോഴിക്കോട് ജില്ലാ ചിക്കൻ വ്യാപാര സമിതി വർക്കിംഗ് സെക്രട്ടറി ഫിറോസ് പോക്കുന്ന്.
2: നമ്മള് കോഴി വ്യാപാരികൾ എന്നപ്പോ വലിയ പ്രതിസന്ധിയിലാണ്. ഈ കോഴിക്ക് തീറ്റക്ക് വില കൂടിയത് കൊണ്ട് കിലോന് 60 രൂപന് മുകളിലാണ് തീറ്റന്റെ വില നിൽക്കുന്നത്. 3000 രൂപന് മുകളിലാണ് ഒരു ചാക്ക് തീറ്റന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ കോഴിനെ വളർത്തി കഴിഞ്ഞാല് കർഷകർക്ക് ഒരിക്കലും മുതലാവില്ല. ഒരുപാട് കർഷകര് ഈ ഇതൊന്നും മാറി നിൽക്കാണ്, കോഴിനെ ഫാമിൽ ഇടുന്നില്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇപ്പൊ കമ്പനികളുടെ കയ്യിൽ മാത്രമാണ് കോഴി ഉള്ളത്. ഈ രീതിയിലാണെങ്കിൽ ഈ മേഖല നശിക്കും. ഈ ഇറച്ചി മേഖല, അതായത് കോഴി ഇറച്ചി മേഖല എന്ന് പറഞ്ഞ സംഗതി നശിക്കും. കാരണം വെച്ചാൽ എങ്ങനെയായാലും ഇത് 250 രൂപയ്ക്ക് എന്നും വിൽപ്പന നടത്തുന്നതായ റേറ്റിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ 250 രൂപയായി കിലോന്റെ റേറ്റ്. ഇനി വരുന്ന ദിവസങ്ങളിൽ, ഇത് അടുത്ത ദിവസം തന്നെ ഓണം വരാനൊക്കെ സമയം ഒരുപാടുണ്ട്, അതിനു മുമ്പായിട്ട് അത് 300 കടക്കും. അപ്പൊ ഈ ബീഫിന്റെ റേറ്റും കൂടി കൂടുകയാണ്. ഈ വരുന്ന 15-ാം തീയതി മുതൽ ബീഫിന്റെ റേറ്റ് 400 രൂപന്റെ പുറത്തേക്ക് വരാണ്. അപ്പോ അതേമാതിരി തന്നെ കോഴിന്റെ റേറ്റും 300 രൂപന്റെ പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാകുമ്പോൾ. ഇതേ കോഴി നമ്മൾ 150-160 വിൽപ്പന നടത്തിയിട്ടുണ്ടല്ലോ, അന്ന് തീറ്റന്റെ റേറ്റ് കുറവായിരുന്നു. ഇപ്പോ റേറ്റ് മേലോട്ട് വന്നത് കൊണ്ട് ഇനി പഴയമാതിരി ആ ഒരു 200 രൂപന താഴത്ത് വരുന്ന റേറ്റ് ഇനി ഉണ്ടാവില്ല. ഈ രീതിയിലാണെങ്കിൽ കോഴിയുടെ മാംസക്കച്ചവടം നിന്നുപോകുന്ന അവസ്ഥയിലേക്കാണ് വരിക. സാധാരണക്കാരന്റെ ഒരു ഭക്ഷണമാണ് ചിക്കൻ എന്ന് പറഞ്ഞാല്. അപ്പൊ എങ്ങനെയായാലും ഒരു വീട്ടില് ആഴ്ചയിൽ 5-6 ദിവസം ചിക്കൻ വാങ്ങാത്ത വീടുകൾ വളരെ കുറവാണ്. പണ്ടൊക്കെ എല്ലാവരും മീൻ വാങ്ങിയിരുന്നത് 50 രൂപ 100 രൂപക്ക് മീൻ വാങ്ങിയിരുന്നത്, ഇപ്പൊ 100 രൂപക്ക് 50 രൂപക്ക് ചിക്കൻ വാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അതൊരു 50 രൂപക്ക് വന്നപ്പോ ആ സാധനം തീരെ ഇല്ലാത്ത അവസ്ഥയാണല്ലോ ഉണ്ടാവുക. 50 രൂപ 100 രൂപക്ക് വാങ്ങിക്കഴിഞ്ഞാൽ 200 ഗ്രാമും 300 ഗ്രാമാണല്ലോ ഒരു വീട്ടിൽ ഒരു അന്നത്തെ ആവശ്യത്തിന് നടക്കാത്തൊരു രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ പോണത്. മറ്റുള്ള എല്ലാ സംഗതിക്കും സർക്കാരിന്റെ സബ്സിഡി ഒക്കെ ഉണ്ട്. പക്ഷെ ഈ തീറ്റക്കൊക്കെ സബ്സിഡി കൊടുത്താലേ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനായിരിക്കും ഒരു സബ്സിഡിന്റെ ഒക്കെ ഉണ്ട്. കോഴി തീറ്റക്ക് 60 രൂപന്റെ മുകളില് കോഴി തീറ്റക്ക് വില വരുമ്പോ എങ്ങനാണ് ഇതിന്റെ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക? നമ്മള് കച്ചവടക്കാരാണ്, നമ്മൾ വാങ്ങി വെക്കുന്ന ഇറച്ചി വിൽപ്പന നടത്തുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും മറ്റുള്ളവരെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണല്ലോ. അവര് വളർത്തി തന്നാലാണല്ലോ നമുക്ക് വിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് വളർത്താൻ ആളില്ല എന്നാലിപ്പോ എന്ത് ചെയ്യും? ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഒന്നാമത്തത് ഇതിന്റെ മറ്റുള്ള സാധനങ്ങളൊന്നും കേരളത്തിൽ അതിന്റെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ അടുത്ത സംസ്ഥാനത്തു നിന്നാണ് ഇതൊക്കെ വരുന്നത്. തമിഴ്നാടിനെ കർണാടകത്തിന്നെ ആണുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ സോയാന്റെ ഒക്കെ ഉത്പാദനം കുറവാണ്, ഇപ്പൊ കൃഷി കുറവാണ്. അതുകൊണ്ടാണ് ഈ സോയക്കൊക്കെ റേറ്റ്, ഈ സോയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടുമ്പോഴാണല്ലോ തീറ്റ ആവുക. സോയക്കൊക്കെ വലിയ വില ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ കിലോന് 60 രൂപന്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാക്ക് തീറ്റ എടുക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. 100 ചാക്ക് എടുക്കണമെന്ന് പൈസ എത്രയായിട്ട് പോകണോ ആ രീതി. അത് മാത്രമല്ല, കോഴി അതിന്റെ ഇടയിൽ ഇത്രത്തോനെ വില തീറ്റൊക്കെ കൊടുത്ത് കോഴി ആ സമയം അതിന് ചത്തുപോകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതും നഷ്ടം തന്നെയാണല്ലോ. അപ്പൊ നല്ലോണം പേടിച്ചും കൊണ്ടാണല്ലോ ഇതിനെ വളർത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കർഷകര് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്.
1: ചെറുകിടക്കാർ കോഴിക്കൃഷിയിൽ നിന്ന് പിന്മാറുന്നതോടെ കോഴി ഉൽപാദനവും വിപണനവും വൻകിട കമ്പനികളുടെ നിയന്ത്രണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിത്തീറ്റ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇത്തരം കോർപ്പറേറ്റ് കമ്പനികൾ വാങ്ങിക്കൂട്ടിയതാണ് മാർക്കറ്റിൽ തീറ്റയുടെ വില വർധനവിന് കാരണമായതെന്ന് പറയുന്നു ഓൾ കേരള പൗൾട്രി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം താജുദ്ദീൻ തിരുവനന്തപുരം.
3: കോഴി അതിനോടനുബന്ധമായ കോഴിമുട്ട, അതേപോലെ തന്നെ ഹാച്ചിങ് എഗ്, അതേപോലെ തീറ്റ ഫീഡ് മുതലായവ ഇന്ന് വിപണിയിൽ വൻ വിലയാണ്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കേരളത്തിന് പുറത്തുള്ള വൻകിട കുത്തക എന്ന് തന്നെ പറയാൻ കഴിയും മുതലാളിമാർ, കോർപ്പറേറ്റുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനാവശ്യമായ റോ മെറ്റീരിയൽസ് അവര് വില കൊടുത്ത് മേടിക്കുകയും അത് സ്റ്റോക്ക് ചെയ്യുകയും ഓണം പോലുള്ള ദേശീയ ഉത്സവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അവർ അന്യായമായി വില വർധന നടത്തുകയും ചെയ്യുന്നു. അത് വാങ്ങിക്കാൻ നിർബന്ധിതരാണ് കേരളത്തിലെ.

ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കച്ചവടക്കാർ അല്ലെങ്കിൽ കമ്പനികൾ. കാരണം കേരളത്തിൽ ഇതൊന്നും ഉൽപാദനമില്ല. കോഴിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെറ്റീരിയലും കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന വില കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് 100 കിലോ തീറ്റയ്ക്ക് 1000 രൂപ വില കൂടിയിരിക്കുന്നു. 2 ആഴ്ചയ്ക്കിപ്പുറമായിട്ട് 1000 രൂപ വില കൂടിയിരിക്കുന്നു. രണ്ട് ഒരു കിലോ കോഴി പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ 120 രൂപ ആവശ്യമാണ്. ഈ 120 രൂപയ്ക്ക് കോഴി വിറ്റാൽ മാത്രമേ കർഷകന് മുതൽ കിട്ടുള്ളൂ. ലാഭം കിട്ടുന്നവർക്ക് അതിന്റെ മുകളിൽ വിൽക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിലൊരു മാറ്റം അനിവാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ എല്ലാ സർക്കാരുകളെയും സമീപിക്കുകയും അവരോടെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിത്യമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഇന്നതുവരെയും ഒരു സർക്കാരും കൈകൊണ്ടിട്ടില്ല. ഇത് കാർഷിക ഉൽപ്പന്നമാണെന്ന് പറയുന്നില്ല, ഇത് വ്യാവസായിക ഉൽപ്പന്നം.

0: ആളുകളെയും സമീപിക്കുകയും അവരോടെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നിത്യമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഇന്നതുവരെയും ഒരു സർക്കാരും കൈകൊണ്ടിട്ടില്ല. ഇത് കാർഷിക ഉൽപ്പന്നമാണെന്ന് പറയുന്നില്ല, ഇത് വ്യാവസായിക ഉൽപ്പന്നമാണെന്ന് പറയുന്നില്ല, ഒരു അഴകുഴമ്പ നയമാണ്. ഈ മേഖലയിൽ ഏകദേശം 10-12 ലക്ഷത്തോളം ആൾക്കാർ ഈ മേഖലയിൽ കേരളത്തിലാകമാനം പണിയെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കൊന്നും ലോൺ അനുവദിക്കുന്നില്ല, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നില്ല, അതേപോലെ തന്നെ അവർക്ക് പലിശയ്ക്ക് പണം കടമെടുത്ത് മാത്രമേ ഈ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അത്രയും പ്രതിസന്ധി നേരിടുന്ന ഈ മേഖലയെ സംരക്ഷിച്ചു നിർത്തിയാൽ കേരളത്തിന് ഒരു ദിവസം 30-40 ലക്ഷം കിലോ കോഴി ഒരു ദിവസം ചിലവുണ്ട്. അത്രയും വലിയ വ്യവസായമാണ്.
1: ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓണക്കാലത്ത് കേരളത്തിൽ കോഴിയിറച്ചിക്ക് കടുത്ത ക്ഷാമവും ഒപ്പം വലിയ വിലക്കയറ്റവും ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. കർഷകരും വ്യാപാരികളും ഉപഭോക്താക്കളും ഒരുപോലെ ദുരിതത്തിലാകുന്ന അവസ്ഥ. കേരളത്തിലെ പൗൾട്രി മേഖല തകരാതിരിക്കാനും കോഴി കർഷകരുടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുമുള്ള അടിയന്തര ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ബെന്നി ജോൺസൺ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് പ്രോഗ്രാമറാണ് ശ്രീ ബെന്നി ജോൺസൺ. മ്യൂസിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും മറ്റ് സാങ്കേതിക വിദ്യകളുമെല്ലാം ഉപയോഗിച്ച് സിനിമയ്ക്കും ഗാനങ്ങൾക്കുമൊക്കെ പശ്ചാത്തല സംഗീതമൊരുക്കുന്ന ആധുനികമായ ഒരു രീതിയാണ്. കേരളത്തിലെ പ്രശസ്തരായ ഏതാണ്ട് എല്ലാ സംഗീത സംവിധായകരുടെയും മ്യൂസിക് പ്രോഗ്രാമറായി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ ബെന്നി ജോൺസൺ. 90s ഒടുക്കം മുതൽ കേരളത്തിലേക്ക് ചലച്ചിത്ര സംഗീതം പറിച്ചു നടപ്പെട്ടതിന് ശേഷമുണ്ടായ ധാരാളം ജനപ്രിയമായ ഗാനങ്ങൾക്ക് പിന്നിൽ ശ്രീ ബെന്നി ജോൺസൺ ഉണ്ടായിരുന്നു. ഇദ്ദേഹം സ്വതന്ത്രനായി സംഗീത സംവിധാനം ചെയ്ത ചിത്രമാണ് ഫൈവ് ഫിംഗേഴ്സ്. അതിലെ ഒരു ഗാനമാണ് നമ്മൾ ഇന്ന്

0: രാഗം ശ്രീരഞ്ജിത്. ഷഡ്ജം ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുർശ്രുതി ദൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിലെ സ്വരസ്ഥാനങ്ങൾ. ശ്രീരഞ്ജിനി രാഗത്തിന് ആഭോഗി രാഗത്തോട് വളരെ സാമ്യമുണ്ട്. ആഭോഗി നമുക്കറിയാം, ഇത് ആയപ്പോൾ ശ്രീരഞ്ജിനിയായി. ത്യാഗരാജ സ്വാമികൾ രചിച്ച പ്രശസ്തമായ ഒരു കൃതിയുണ്ട്,
1: സ്വഗസുഗാമൃദംഗതാളമോ.
0: സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികളും ഒരു നാടൻ ചുവയുള്ള ഓർക്കസ്ട്രേഷനും കൂടി ചേർന്നപ്പോൾ ഈ ഗാനം വളരെ മനോഹരമായി.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഒരു പാട്ടിനെ മുൻകൂട്ടി ഉൾക്കൊള്ളുകയും സ്വയം ഉള്ളിലിട്ട് ഒരുക്കുകയും ചെയ്യും ആദ്യം. അങ്ങനെ സമീപനത്തിലെ വ്യത്യസ്തത നിറഞ്ഞ ഒരു കലാസൃഷ്ടിയായി സംഭവിക്കും. അവിടെ മെലഡിയും ഹാർമണിയും കൈകോർക്കും. ആസ്വാദകർക്കത് പാൽപായസമാകും. പിന്നെയും പിന്നെയും മൂളും, മനസ്സിൽ തങ്ങി നിൽക്കും. അവിടെ നിന്നെങ്ങോട്ടും ഇറങ്ങിപ്പോകുകയുമില്ല. അതാണതിൻ്റെ ഇന്ദ്രജാലം. അഥർവം എന്ന ചിത്രത്തിൽ നിന്ന് MG ശ്രീകുമാർ ആലപിച്ച ഗാനം. വരികൾ കീരവാണിയുടേത്.

0: രചന എം അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
1: സാംസ തിണ്ണയിലെത്തി. രണ്ട് അരപ്രേസുകളും അത്ര തന്നെ താൽക്കാലിക തടിത്തൂണുകളും കൊണ്ട് തുറന്ന സ്ഥലമാണെങ്കിലും വെറുങ്ങുമരത്തിന്റെ പലകയടിച്ച മറകൾ ഇരുവശത്തും തൂക്കി അവിടെയും എന്തോ ഒളിച്ചു വെക്കാൻ വേണ്ടി ഇരുട്ടുണ്ടാക്കിയിരിക്കുന്നു. പകൽ അതിനിടയിൽ കൂടി വെറുതെ പുറത്തേക്ക് നോക്കണം. നമ്മളെ ആരും കാണുന്നില്ല, നമ്മൾ ലോകത്തെ കാണുന്നു. ഒളിച്ചു നോക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥമെന്ന് സാംസയപ്പോൾ വിചാരിക്കും. മുറ്റത്തുകൂടി നടന്നു വരുന്ന ഒരു പൂച്ച, അടുത്തൊരു ജീവിയുമില്ലെന്ന് കരുതി കൊക്കോ ചെടിയിൽ വന്നിരിക്കുന്ന ചുട്ടിപ്പരുന്ത്, പളനിയിൽ പോകാനായി ധർമ്മം ചോദിച്ചു വരുന്ന വയസ്സി എന്നിവരൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്നറിയാതെ അകത്താരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ പൂച്ച സാംസയുടെ കണ്ണുകൾ കണ്ടുപിടിച്ചു. അവൻ പലകകൾക്ക് പിന്നിൽ ഒന്നുകൂടി ഒളിച്ചു. തിണ്ണയ്ക്കും അരപ്രേസുകൾക്കും അപ്പുറം വീടൽപ്പം പരിഷ്കരിച്ച് മുന്നോട്ടാക്കി പണിയാൻ വേണ്ടി ചേർത്ത് കെട്ടിയ തറയുണ്ട്. അത് മൂന്ന് വശത്തുമായി വീടിനെ ചുറ്റി നിൽക്കുന്നു. ഒത്തിരി നാളുകളായതുകൊണ്ടും പണി നടക്കാത്തതുകൊണ്ടും അത് വീടിൻ്റെ തന്നെ മുന്നോട്ടിറങ്ങിയ ഭാഗമാണെന്നും നേരത്തെ ഉണ്ടായിരുന്നെന്നും എല്ലാവർക്കും തോന്നി. അവൻ വെളിച്ചത്തിലേക്ക് ഇറങ്ങി തറയുടെ തെക്കേ അറ്റത്ത് ചെന്ന് നിന്നു. വെയിൽ പൊങ്ങല്യ മരങ്ങൾക്കിടയിൽ കൂടി മുറ്റത്ത് വീണിരിക്കുന്നു. അത്തരം വൃക്ഷങ്ങളിൽ മാത്രം കാണുന്ന കുഞ്ഞുപുഴുക്കൾ ശില്ലകളിൽ നിന്ന് നോട്ടത്തിൽ പെടാത്ത നൂലുകളിൽ തൂങ്ങി താഴേക്കിറങ്ങുന്നുണ്ട്. ശ്രദ്ധിക്കാതെ മനോരാജ്യം കണ്ട് നടന്നാൽ നമ്മുടെ തോളിലും തലയിലുമൊക്കെ പുഴുക്കൾ പറ്റിപ്പിടിക്കും. വേറെ ശല്യമൊന്നും ചെയ്യാത്ത കൂട്ടരാണ്. അവയെ നിരീക്ഷിച്ചുകൊണ്ട്

0: ഷാംസ നിക്കർ താഴ്ത്തി തറയിൽ തന്നെ നിന്ന് മുറ്റത്തേക്ക് മൂത്രമൊഴിച്ചു. താഴെ മണ്ണിളക്കിക്കൊണ്ടിരുന്ന ഒരു ഞാഞ്ഞൂൽ പൊള്ളലേറ്റ് കുറച്ചുനേരം പിടച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അത് ചത്തുകാണും. ബട്ടൺസ് പോയിരുന്നതുകൊണ്ട് നിക്കർ അവൻ വലിച്ചു കയറ്റി രണ്ട് തുമ്പുകളും കോർത്ത് കൂട്ടിക്കെട്ടി പറമ്പിലേക്ക് നോക്കി. തൊട്ടടുത്ത് വിറകുകൾ പെറുക്കിയിടാനും പണിസാധനങ്ങൾ സൂക്ഷിക്കാനും ഉണ്ടാക്കിയ ആസ്ബസ്റ്റോസ് ഷീറ്റിട്ട ഷെഡിലേക്ക് നോക്കി. അതിന്റെ മുൻഭാഗത്തൊഴികെ ചുറ്റും വളർന്നു നിൽക്കുന്ന ചൊറിയണ ചെടികളെയും വേനപ്പച്ചകളെയും കിരീടം പോലുള്ള ചുമന്ന പൂക്കളുമായി നിൽക്കുന്ന പെരിങ്ങലങ്ങളെയും നോക്കി. തെങ്ങുകളെ നോക്കി. അതിലൊന്ന് രണ്ട് ശിഖരങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. ആ കാഴ്ച അപൂർവമായതുകൊണ്ട് ചിലരൊക്കെ അത് കാണാൻ അവരുടെ പറമ്പിൽ വരാറുണ്ട്. കേടായ അടയ്ക്ക മാത്രമുണ്ടാകുന്ന കൗങ്ങിനെ നോക്കി. ചെറിയ ഇരമ്പൽ കേട്ട് വിമാനമാണോന്നറിയാൻ ആകാശത്തേക്ക് നോക്കി. നേരിയ കറുപ്പുള്ള മേഘങ്ങളെ നോക്കി. അവിടെ നിന്ന് വീണ്ടും താഴോട്ട് വന്ന് ഷെഡിനുള്ളിൽ കിടക്കുന്ന ഇലുവിനെ നോക്കി. അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഒരാളല്ല രണ്ടുപേരാണെന്ന് സാംസയ്ക്ക് തോന്നി. ഒന്നുകൂടി ശ്രദ്ധിച്ചു. തോന്നുന്നതല്ല, ശരിക്കും രണ്ടുപേർ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരും ആ കുഴിയിലേക്ക് ഊർന്നുപോകുമോ? തിരിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ കുഴിയാന മണ്ണ് തെറിപ്പിച്ച് അതിലേക്ക് വീണ്ടും ഉരുട്ടിയിടുമോ? പൊടിക്കുള്ളിൽ മൂടി ചോര കുടിക്കുമോ? കുറച്ചു കഴിഞ്ഞ് ചണ്ടിയാക്കി പുറത്തേക്കെറിയുമോ എന്നൊക്കെ പേടിക്കുന്നുണ്ട്. അവനൊന്നുകൂടി ഇലുവിനെ നോക്കി. അവന് ഉറപ്പായിട്ടും രണ്ടുപേരുടെ മണം കിട്ടുന്നുണ്ട്.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ.
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ. നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: FM പ്രധാന വാർത്തകൾ. അസമിലും അരുണാചൽ പ്രദേശിലും അടുത്തിടെ കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ ഖബറടക്ക ചടങ്ങിൽ ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാഹുസ് ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിൽ നിന്ന് പിടിച്ചെടുത്ത വിമാനം 3 കോടി രൂപയ്ക്ക് ലേലം ചെയ്തു. കഴിഞ്ഞ വർഷം PMLA കേസിൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ED സോണൽ ഓഫീസ് പിടിച്ചെടുത്ത വിമാനമാണ് MSTC ലിമിറ്റഡ് വഴി ലേലം ചെയ്തത്. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. കാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97-ാം ജന്മദിന ആഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്തിരത്തിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീ ക്വാർട്ടറിൽ. പുലർച്ചെ നടന്ന മത്സരത്തിൽ കാമ്പോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ പ്രവേശനം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: ശോഭിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: നിശബ്ദമായൊരു കാതോർത്തിരിക്കൽ, കൺപാർത്തിരിക്കൽ, കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ഒരു ശുഭ പ്രതീക്ഷയാണത്. അത് നമുക്കിഷ്ടപ്പെട്ട ഒരാളാവാം, പ്രണയമാവാം, എന്തുമാവാം. കമൽ സംവിധാനം ചെയ്ത കൃഷ്ണഗുഡിയിലൊരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും യേശുദാസും ഒന്നിച്ചപ്പോൾ പിറന്ന ഈ ഗാനം കാത്തിരിപ്പിന്റെ പുതിയൊരു മുഖം നമുക്ക് മുന്നിൽ തുറന്നിട്ടു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ഇതേ കാത്തിരിപ്പിന് മറ്റൊരു മുഖവുമുണ്ട്, നോവിന്റെ, അടക്കിയൊതുക്കി വെച്ച സങ്കടത്തിന്റെ. വിഫലമാണെന്നറിയാമെങ്കിലും വരുമെന്ന പ്രതീക്ഷയുടെ കണികകളാണ് മണിച്ചിത്രത്താഴിലെ മധുമുട്ടത്തിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ചിത്രയുടെയും ഈ ഗാനത്തിലുമുള്ളത്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് ജസ്ന.
2: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

0: as nation builders. The article adds that 15% to 17% of the GDP is contributed by unpaid caregiving work, household or unrecognized work. The Asian Age and all other dailies have noticed the Defence Acquisition Council clearing over 50,000 crore rupees of military purchases for all three services to boost combat readiness. All the dailies have noticed the government's order on removal of the three Chinese apps after these were allegedly found being misused for stalling e-rickshaws. The Hindu writes SIT likely to re-audit Ram Temple Trust accounts for 5 years. And finally, a report in Times of India states Bangalore, Chandigarh and Delhi having the highest average income in the country. And with that, it's back to you, Anuja.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to launch several development projects in Rajasthan and Gujarat today to inaugurate country's first greenfield integrated refinery cum petrochemical complex in Balotra. Gujarat anti-terrorist squad arrests 8 people associated with Pakistan-based terror outfit Jaish-e-Mohammed. Centre reviews below normal rainfall situation and potential drought conditions in certain areas across country due to El Nino. IMD issues a red alert for heavy to very heavy rainfall over Gujarat, Goa, Maharashtra and Odisha for today. In FIFA World Cup, Argentina enter round of 16 after defeating Cabo Verde in a thrilling 3-2 encounter at Miami. Egypt also cruise into pre-quarterfinals and men in blue to take on England in second T20 in Manchester this evening. And with that, we end the morning news. Have a nice day.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പഴയതിന് മൈജിയിൽ പൊന്നും വില.
5: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
4: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
5: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
4: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
5: ടിഎൻസി അപ്ലൈ.
6: കണ്ണം കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
7: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
8: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള റെഫ്രിജറേറ്ററുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
9: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
6: 1915 പൊന്നാനിയിൽ ജനിച്ച പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടിക്കൃഷ്ണൻ കവിയായി സാഹിത്യരംഗത്തേക്ക് കടന്നുവന്നു. ചെറുകഥാകൃത്തായി വളർന്നു. പ്രശസ്ത നോവലിസ്റ്റായി മാറി. മലയാള സാഹിത്യത്തിലെ സുപ്രധാന കൃതികളുടെ രചയിതാവെന്ന നിലയിൽ ചിരപ്രതിഷ്ഠ നേടി. വായനക്കാർക്കിടയിൽ ആ മഹാപ്രതിഭയ്ക്ക് പേര് ഉറൂബ്. ഓരോ വായനയിലും പുതിയ ഭാവതലങ്ങൾ സമ്മാനിച്ച കൃതികളായിരുന്നു ഉറൂബിൻ്റേത്. 1958 മികച്ച നോവലിനുള്ള അംഗീകാരമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യ പുരസ്കാരത്തിന് അർഹമായത് ഉറൂബ് എഴുതിയ ഉമ്മാച്ചു എന്ന നോവലാണ്. ശേഷം 1960 സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ, മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ നീലക്കുയിൽ അടക്കം ഏതാനും ചില ചിത്രങ്ങളുടെ തിരക്കഥയും ഉറൂബിന്റെ തൂലികയിൽ പിറന്നു. 1950 കോഴിക്കോട് ആകാശവാണി നിലയം സ്ഥാപിക്കപ്പെട്ട വർഷം തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായി നിയമിതനായ ഉറൂബ് 25 വർഷത്തോളം റേഡിയോ പ്രക്ഷേപകൻ എന്ന നിലയിലും പ്രസിദ്ധനായി. സസ്നേഹത്തിൽ ഉറൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻ.
10: പി സി കുട്ടിക്കൃഷ്ണൻ എന്ന യഥാർത്ഥ നാമവും ഉറൂബ് എന്ന തൂലികാനാമവും നമുക്ക് മലയാളികൾക്ക് വളരെ പരിചിതമാണ്, വായനക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതുമാണ്. എന്നാൽ അറിയാൻ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പി സി കുട്ടിക്കൃഷ്ണൻ എന്ന അദ്ദേഹം എങ്ങനെയാണ് ഉറൂബാകുന്നത്?
11: ഇവിടെ ആകാശവാണിയിൽ 1950 ഇത് തുറന്ന കാലത്ത് തന്നെ അച്ഛൻ കെ രാഘവൻ മാഷ് അങ്ങനെയുള്ള കുറേ പേരുണ്ടായിരുന്നു.

0: അപ്പോൾ ആ ഇന്ന് കേര മാഷെ പറ്റിയിട്ട് ചില റൈറ്റപ്സ് എഴുതേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ഒരേ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാൾ വേറൊരാളെ പുകഴ്ത്തി എഴുത് അങ്ങനെ ചെയ്യുന്നതിലൊരു അസുഖമുണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടിട്ടുള്ള ഒരു പേരായിരുന്നു അത്. അവിടെ നിന്നാണ് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നു, അതായത് ഇവിടെ എഴുതുന്ന ആളുകൾ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി നേടിയിരിക്കണം എന്നുള്ളൊരു അത്. ഓരോ പ്രാവശ്യവും ഇത് ഓരോ കഥ എഴുതുമ്പോഴും ഓരോ ഇതിനും അവിടുന്ന് അനുമതി നേടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ പേരെന്നെ സ്വീകരിച്ചു.
1: ഓ, അങ്ങനെയാണ്
0: അങ്ങനെയാണ് ഉറൂബായത്.
1: അദ്ദേഹം പൊന്നാനിക്കാരനാണ്, പിന്നീട് കോഴിക്കോട് വന്നു, കോഴിക്കോട് ആകാശവാണിയിൽ ജോലിക്കാരനായി. അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹം എഴുത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നോ, എഴുതി പ്രശസ്തനായി തുടങ്ങിയിരുന്നോ?
0: പൊന്നാനിയിലുള്ള കാലത്ത് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ആ ലെവലിലെ ഉടനെ തന്നെ പിന്നെ മൂപ്പര് വീട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ ഇവിടെ വിട്ടു പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് വാഗ്ഭടാനന്ദൻ്റെ ശിഷ്യൻ ഒരു സന്യാസി ഇവിടെ പൊന്നാനിയിലൊക്കെ അലഞ്ഞു നടന്നിരുന്നു. ഇദ്ദേഹത്തിന് പി സി കുട്ടീഷെന്ന് പറഞ്ഞാൽ വളരെ കുട്ടി വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഈ സന്യാസി കമ്പം ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് അക്കിത്തമായിട്ടുള്ള സംസാരത്തു നിന്നൊക്കെ അക്കിത്ത അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ യാത്രകൾ.
1: എങ്ങോട്ടാണ് അദ്ദേഹം പോയത്,
0: എങ്ങോട്ടാണ് പോയതെന്നുള്ള അതെല്ലാം ആദ്യം സ്വാഭാവികമായിട്ട് തമിഴ്നാടായിരിക്കും. ഈ നാല് എന്താ
1: ദക്ഷിണേന്ത്യൻ സംസ്ഥാന
0: ഈ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മൂപ്പര് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തും.
1: ഈ ഒരു യാത്രകൾക്കൊടുവിലാണല്ലോ അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നത് അല്ലേ? അപ്പോൾ ആകാശവാണിയിൽ ജോലി ആരംഭിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്, അതിലേക്കുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു?
0: അല്ല, അതിനു മുമ്പായിട്ട് തന്നെ പല സ്ഥലങ്ങളിലുമായിട്ട് ജോലി ചെയ്തു. മംഗളോദയത്തിലേക്ക്, തൃശ്ശൂർ മംഗളോദയമുണ്ട്, അവിടെ കുറച്ച് കാലം നിന്നിരുന്നു. മംഗളോദയത്തു നിന്ന് ആണ് പിന്നീട് പൊന്നാനിയിലേക്ക് വന്നു. അവിടെ നിന്നാണ് ആകാശവാണിയിൽ ജോലിക്ക് 1950 അപ്പോൾ ആകാശവാണി ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. രാഘവ മാഷ് ഇവിടെ മുമ്പേ ഉണ്ട്. പിന്നെ ഇവിടെ പി ഭാസ്കരൻ ഉണ്ടായിരുന്നു. അക്കിത്തൊക്കെ പിന്നീട് വന്ന് പി ഭാസ്കരനായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഒരു റൂമിൽ താമസിച്ചിരുന്നവരാണ്.
1: കോഴിക്കോട്,
0: കോഴിക്കോട് ചിലപ്പോൾ തൃശ്ശൂരും കാണും. അച്ഛൻ ചില സമയത്തൊക്കെ മൂപ്പരെ പരിഹസിക്കുന്നതും തിരിച്ച് പരിഹാസം കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വലിയ ഇതാണ്. അതുകൊണ്ട് ഈ നീലക്കുയിൽ പോലത്തെ ഉള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അതിലത്തെ ഒരാൾക്ക് ഒന്നും അവകാശപ്പെടാനില്ല എന്നില്ല ഇവരുടെ ഇടയിൽ.
1: അതെ അതെ.
0: കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ കായലത്തി വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടുണ്ട്, ഒരു കമ്പിയുടെ
1: ശീലക്കമ്പി പോലെ
0: വളഞ്ഞു പോയത് അത് ഉറൂബിൻ്റെയാണ്. അങ്ങനെ ചിലത് കേട്ടറിയാം.
1: ആ കാലത്ത് തന്നെ ഉറൂബൊക്കെ ഒരുപാട് നാടകങ്ങളിൽ കോഴിക്കോട് ആകാശവാണിയിലും അതുപോലെ വേദികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതുക മാത്രമല്ല അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്.
0: അഭിനയിക്കുകയും ചെയ്തു. പ്രധാനമായിട്ട് പൊന്നാനിയിൽ ഇരിക്കുന്ന കാലത്ത് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
1: നാടകം,
0: ആ നാടകത്തിൽ അബൂബക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല പലപ്പോഴും വേറെ നാടകങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണു കുറുപ്പ് എന്ന് പറഞ്ഞൊരു മാതൃഭൂമിയിലുണ്ടായിരുന്ന അങ്ങേര് പറഞ്ഞത് അങ്ങേരുടെ അമ്മാവൻ ഗോപാല കുറുപ്പ് ഒക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പട്ടാമ്പി അവിടെ വെച്ചിട്ട് നടക്കുന്ന ഒരു റോൾ അഭിനയിക്കുന്ന ആൾ അത്ര പോരാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ട് ആ നാടകം അങ്ങനെ തന്നെ താണു പോവുകയാണ്. അപ്പോഴാണ് ഉറൂബും ഇതൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ മൂപ്പർക്ക് രാവിലത്തെ സെഷനിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. അത് പ്രസംഗിച്ചിട്ട് ഇത് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് ചോദിച്ചപ്പോൾ ഇവരെല്ലാം കൂടി ചെന്നിട്ട് പറഞ്ഞു സാർ അഭിനയിക്കണം അല്ലെങ്കിൽ കുറുപ്പിക്കണം എന്ന് പറയും. അപ്പോൾ ഞാനങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ ഇപ്പോൾ കേൾക്കുന്ന സാധാരണ ഗതിയാണ്. അങ്ങനെ ഇവർ നിർബന്ധിച്ചു. അവസാനം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടശ്ശേരി പ്രോംപ്റ്ററായിട്ട് വരും പോരായിരുന്നു. അങ്ങനെ ആ ദുപ്രകാരം എടശ്ശേരി പ്രോംപ്റ്ററായിട്ട് വന്ന് ഈ പ്രോംപ്റ്റ് ചെയ്ത് കേട്ട് മാത്രം ഒരു നാടകം മുഴുവൻ
1: അഭിനയിച്ചു.
0: ആദ്യം മുതൽ അവസാനം വരല്ല.
1: എടശ്ശേരിയുടെ നാടകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, എടശ്ശേരി അദ്ദേഹവും സാഹിത്യപരമായിട്ടുള്ള ബന്ധം മാത്രമല്ല കുടുംബ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ, കല്യാണം കഴിച്ച ചേച്ചി അനിയത്തി.
1: ഓ, അങ്ങനെയാണ്.
0: ആ അവരെയാണ്. കവി മൂത്താളെയും നോവലിസ്റ്റ് താഴെയുള്ളയാളെയും കല്യാണം കഴിച്ചു.
1: കല്യാണം കഴിച്ചു.
2: മലയാളത്തിലെ എണ്ണം പറഞ്ഞ കൃതികളുടെ രചനയിൽ ഏർപ്പെട്ടപ്പോഴും അവ വായനക്കാരുടെ സ്നേഹാശംസകൾ ഏറ്റുവാങ്ങിയപ്പോഴും ഒരു പ്രക്ഷേപകൻ എന്ന നിലയ്ക്ക് ആകാശവാണി ശ്രോതാക്കൾക്ക് മുന്നിൽ മികവുറ്റ പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ ഉറൂബ് ബദ്ധശ്രദ്ധനായിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ സാഹിത്യ പരിപാടികളുടെ ചുമതല വഹിച്ച അദ്ദേഹം ഒട്ടേറെ അഭിമുഖങ്ങളിലൂടെയും നാടകങ്ങളിലൂടെയും ജനങ്ങളുടെ കാതുകളിലേക്കെത്തി. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായി ഉറൂബ് 1959 നടത്തിയ അഭിമുഖം പ്രസിദ്ധമാണ്.
3: അങ്ങയുടെ

0: സംഗീതാഭ്യാസം എങ്ങനെയുണ്ടായത്? ആരുടെ അടുത്ത് വെച്ചാണ് പഠിച്ചത്?
1: അച്ഛൻ്റെ അടുത്തും മുത്തച്ഛൻ്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഉണ്ട്, വേറെ ആരുടെ അടുത്തും
0: പഠിച്ചിട്ടില്ല. അപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ സംഗീത വിദ്വാൻമാരുടെ ഒരു കുടുംബമായിരുന്നു അങ്ങയുടേത്?
1: ഓ, എൻ്റെ അച്ഛൻ്റെ പേര് അനന്തഭാഗവതർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വൈദ്യഭാഗവതർ എന്നാണ്.
0: അപ്പോൾ വളരെ കാലമായിട്ട് ഒരു പാരമ്പര്യമുള്ള, സംഗീതത്തിന് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്.
1: ഒരു അഞ്ചാറ് തലം പരമ്പരയായിട്ട് പാരമ്പര്യമുള്ളതാണ്.
2: ആകാശവാണിയിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നല്ലോ,
3: അപ്പോൾ സ്പോക്കൺ വേർഡ് സെക്ഷന്റെ പ്രൊഡ്യൂസറുമായിരുന്നു,
2: അതായത് സാഹിത്യം അല്ലേ. അപ്പോൾ അത് അദ്ദേഹത്തിന് എത്രത്തോളം ഈ എഴുത്ത് ജീവിതത്തിൽ ഗുണമായിട്ടുണ്ട്? കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെല്ലാം വരുന്നത് ഉമ്മാച്ചു ആണെങ്കിലും സുന്ദരികളും സുന്ദരന്മാരും, സിനിമകളിൽ പ്രധാനപ്പെട്ട നീലക്കുയില്, രാരച്ചൻ എന്ന പൗരൻ എന്നതിൻ്റെ തിരക്കഥ, ഇതെല്ലാം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ഇത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്?
3: ആകാശവാണിയിലത്തെ അന്നത്തെ രീതികൾ ഭയങ്കര ടഫായിട്ടുള്ള, അതിനെ പറ്റിയിട്ട് രാഘവ മാഷ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ ഉണ്ടല്ലോ
2: മധുരമീ ജീവിതം,
3: ആ മധുരമീ അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഒരു സിറ്റുവേഷൻ അങ്ങനെ പറയുകയാണ്, എന്തോ ഇതിന് ഒരു പാട്ട് വേണം, ആ പാട്ട് വൈകുന്നേരം ബ്രോഡ്കാസ്റ്റ് ചെയ്യണം, ഇത് അവസാന നിമിഷത്തിലൊക്കെയാണ് വരിക. അപ്പോൾ ഇങ്ങേര് പാഞ്ഞു പോയിട്ട് പി ഭാസ്കരൻ മാഷ് അത് എഴുതി കൊടുക്കുക, അതുകൊണ്ട് പാഞ്ഞു പോയിട്ട് നിൽക്കുമ്പോൾ പി ഭാസ്കരൻ മാഷ് വന്നിട്ടില്ല. അപ്പോൾ ഉറൂബിൻ്റെ അടുത്തേക്ക് പോയി, ഉറൂബ് പറഞ്ഞ് ശരി, എന്നിട്ട് കണ്ണടച്ച ഒരു അര മിനിറ്റ് ഇരുന്നു, അതിനുശേഷം ഒരു രണ്ട് വരി എഴുതിയിട്ടു, രണ്ട് വരി എഴുതിയിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ആയിട്ട് ചിട്ടപ്പെടുത്തിക്കോളൂ
2: രാഘവ മാഷോട്,
3: അപ്പോഴേ ഞാൻ എത്തിക്കോളാം
2: ബാക്കി വരികൾ.
3: അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ എഴുതി ഉണ്ടാക്കി എഴുതി കൊടുത്ത്, അത് പഠിപ്പിക്കാൻ നേരം ഉണ്ടോ അത്. അപ്പോൾ അത് അങ്ങനെയുള്ള സമയത്തൊക്കെ പലപ്പോഴും രാഘവമാഷ് തന്നെ പാടിയിട്ടുള്ളത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ളതും ഭയങ്കര സ്പീഡ് വേണ്ടുമായിട്ടുള്ള ഒരു കാലമായിരുന്നു. സാഹിത്യത്തിനോ മറ്റേനോ അതിനെ ഡയറക്റ്റായിട്ടോ ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഈ സ്പീഡിൽ എഴുതിയിട്ടുള്ളൊരു ശീലം അതുകൊണ്ടുണ്ടായി.
4: നമ്മുടെ ഒരു പ്രസിദ്ധ കഥാകൃത്തിന്റെ 45 മിനിറ്റ് നേരത്തേക്കോ മറ്റോ ഉള്ള ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കിട്ടിയത് പ്രക്ഷേപണ ദിവസം ഉച്ചയ്ക്ക്. കിട്ടിയ സ്ക്രിപ്റ്റോ 10 നിമിഷ നേരത്തേക്കുള്ള ഒരു കഥയും. എന്തു ചെയ്യും, ആകപ്പാടെ ഷർഗവ്യം. പ്രൊഡ്യൂസറായിരുന്ന പത്മനാഭൻ നായർ എന്നോടും തിക്കടുവിനോടും ചോദിച്ചു. ഒടുവിൽ പ്രക്ഷേപണം ചെയ്യാമെന്ന് വെച്ചു. അദ്ദേഹം എഴുതിയ സംഭാഷണങ്ങൾ കളയാതെ തന്നെ രംഗം തിരിച്ച് ഇടയിൽ ചില നാടൻപാട്ടുകളൊക്കെ കൊരുത്ത് നാടകമാക്കി എഴുതിയ ഭാഗങ്ങൾ സ്റ്റുഡിയോയിലേക്ക് അയച്ചു. നാടകം പ്രക്ഷേപണം ചെയ്തു തീരുന്നതിന് 15 നിമിഷം മുമ്പേ നാടകം എഴുതി തീരുകയും ചെയ്തു. ആ നാടകത്തെപ്പറ്റി ധാരാളം പ്രശംസകൾ വന്നു ചേർന്നു. പ്രശംസിച്ചവരെ ഒക്കെ കൊല്ലണമെന്നായിരുന്നു എനിക്കും തിക്കടിയനും തോന്നിയത്. പിന്നെ ഒരു ചായ കുടിച്ച് വീഡിയോക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ തിക്കടിയന് കൊല്ലേണ്ടെന്ന് തോന്നി. ഞാൻ യോജിച്ചു. കലാകാരന്മാർ തമ്മിലുള്ള യോജിപ്പും സൗഹാർദ്ദവും കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചു പോന്നത്. ഇതെന്റെ പണി മറ്റേവന്റെ പണി എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണം കണ്ടി സസ്നേഹം.
6: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ EasyEMI സ്വന്തമാക്കൂ. കണ്ണം കണ്ടി.
7: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-ലുള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണം കണ്ടി സന്ദർശിക്കൂ.
8: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
9: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: അദ്ദേഹം പിന്നീട് ചെയ്ത നാടകങ്ങൾക്ക് പുറമെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നീലക്കുയിൽ, അത് രാമു കാര്യാട്ടും കൂടി ചേർന്നാണ് പി ഭാസ്കരന്റെ കൂടെ സംവിധാനമെങ്കിലും, ഉറൂബാണ് തിരക്കഥ, രാഘവ മാസ്റ്ററാണ് സംഗീതം. അതെ, ഇതേ ടീം തന്നെയാണ് പിന്നീട് രാരിച്ചൻ എന്ന പൗരൻ, നായർ പിടിച്ച പുലിവാല്, കുരുക്ഷേത്രം, ഉമ്മാച്ചു, ഇതെല്ലാം ഇതേ ആളുകൾ സംവിധാനം, തിരക്കഥ, സംഗീതം
3: മുഴുവൻ പറഞ്ഞുകൂടാ. ചില കേസിൽ അഭേദമൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലുള്ള. ഇവര് ഈ നീലക്കുയിൽ ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് പി ഭാസ്കരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടില്ല, അതുപോലെ ഉറൂബ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, രാഘവ മാഷ് സിനിമയ്ക്കായിട്ടൊരു ഇത് സംവിധാനം ചെയ്തിട്ടില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഒന്നാമത്തെ സാധനമാണിത്
2: നീലക്കുയിൽ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കൃതികളുണ്ട്. താങ്കളെ

0: സംബന്ധിച്ച് അതിലേറ്റവും കൂടുതൽ വിസ്മയം തോന്നിയിട്ടുള്ളത് ഏത് കൃതി വായിച്ചപ്പോഴാണ്?
1: പ്രധാനമായിട്ടും മൂന്ന് നോവലുകൾ. ആദ്യം ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, അമ്മിണി. പ്രത്യേകിച്ച് ഈ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറഞ്ഞ സംഗതി, അത് നിങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ ടെക്സ്റ്റാണ്. ഇന്ന് നിങ്ങൾ വായിച്ച പോലെയല്ല അടുത്ത മാസം വായിച്ചാൽ കിട്ടുക, അത് മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉമ്മാച്ചുവിനുണ്ട് ആ ഒരു പ്രത്യേക സ്വഭാവവും ഇതൊക്കെ. അതേസമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെയാണ് നമ്മൾ അമ്മിണി ഇരിക്കുന്നത്. അത്തരത്തിൽ സാധാരണ തരത്തിലുള്ളതല്ല, മനസ്സിൻ്റെ ഉള്ളിൽ കൂടിയാണിത് പരിശോധനകൾ ഡിറ്റക്റ്റീവ് ആവുന്നത്, അതിൽ കൂടെ സമ്പാദിക്കുന്നത്. അത്തരത്തിൽ വേറെ ആരും അക്കാലത്ത് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
0: ഇദ്ദേഹത്തിൻ്റെ രചനാശൈലിയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ആ പ്രാദേശികമായിട്ടൊക്കെയുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച്, വ്യക്തികളെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മമായിട്ട് എഴുതിയതായിട്ട് നമുക്ക് തോന്നും. ആ രീതിയിൽ ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയും നിരീക്ഷിക്കുന്നൊരു സ്വഭാവം.

0: ഇല്ലേ? ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും, പ്രത്യേകിച്ച് ആ പ്രാദേശികമായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ച്, വ്യക്തികളെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മമായിട്ട് എഴുതിയതായിട്ട് നമുക്ക് തോന്നും. ആ രീതിയിൽ ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നോ?
1: ആ, അതും എല്ലാം റൈറ്റേഴ്സിനല്ല, കലാകാരന്മാർക്ക് തന്നെ നിരീക്ഷണ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഈ കഥാപാത്രങ്ങൾ എവിടേക്കോ മുമ്പ് കണ്ടത് ആയിരിക്കും, പക്ഷെ ഒരിക്കലും അതേപടി ആ കഥാപാത്രത്തിന് ഇല്ല. വളരെ അടുത്തുള്ള ചിലർക്കൊക്കെ ചില ക്യാരക്ടറൊക്കെ ആളല്ലേ എന്ന് സംശയം തോന്നും, സംശയം തോന്നുള്ളൂ, അല്ലാണ്ട് ആണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊന്നും ചെയ്തു വെക്കില്ല.
0: ഇതിന് കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ച്, ഉമ്മാച്ചു സുന്ദരികളും സുന്ദരന്മാരും, ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളോട് അദ്ദേഹത്തിനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അഭിപ്രായം എന്തായിരുന്നു ഈ പുരസ്കാരങ്ങൾ നേടുമ്പോൾ?
1: പുരസ്കാരം നേടുന്നതിലും മൂപ്പര് സാധാരണ പറയുന്നൊരു വാചകമുണ്ട്, ഞാനുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നേ ഉള്ളൂ. അതായത് ഈ കാലമാണ് ഇതിൻ്റെ നിശ്ചയിക്കുന്നത്. അതാണ് നമ്മളൊരു ഡോക്യു ഫിക്ഷൻ അല്ല, എന്നൂറൂപ് കാലം തന്നെയാണെന്ന് ഉള്ള പേരിട്ടത്. അപ്പോൾ കാലം ആണിത് നിശ്ചയിക്കുന്നതാണ്. അതാണ് ഞാനുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നിട്ടേ ഉള്ളൂ. അത് സമ്മാനം ഈ സ്റ്റേറ്റോ അല്ലെങ്കിൽ കേന്ദ്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ ഏജൻസീസോ ഒന്നും കൊടുക്കുന്നതല്ല. അപ്പോൾ ഈ റൈറ്റർക്ക് തന്നെ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടാവും, അതിന് തന്നെ തന്നെ കുഴപ്പമുണ്ട്, ഇന്ന തന്നെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഇത് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആയി വരുന്നു, വരും, കുറേ പേജുകൾ കൂടും. പക്ഷെ അച്ഛൻ ഒരിക്കലും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ മുകളിൽ ഇത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ചെറുതാക്കി കൊണ്ടുവരിക എന്നുള്ള ഈ ഓരോ കൃതി, ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മാച്ചു അല്ലെങ്കിൽ അതിന് ആദ്യത്തെ ആമിന, ഇതിലൊക്കെ ചെറുതാക്കി കൊണ്ടുവരൽ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട്. എല്ലാ ഇതിലും അത് കുറേ തന്നെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ സുന്ദരികളും സുന്ദരന്മാരും മാത്രം കൂടിയെന്നാണ് പറയുന്നത്.
0: അന്നത്തെ കാലത്തിൻ്റെ ഒരു പശ്ചാത്തലം കൃത്യമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിൽ വരുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ. ഉറൂബ് ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിൻ്റെ കൗമാരം പിന്നിടുന്നതും യൗവനം, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു കാലമാണ് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് ആ സമരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നോ?
1: പൊന്നാനി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്, എടശ്ശേരി ഗോവിന്ദൻ കവി, എടശ്ശേരി ഗോവിന്ദൻ. അദ്ദേഹം ഡയറക്റ്റായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചോളം അതിൻ്റെ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും. വിദ്യാർത്ഥിയായിരുന്നു അന്ന്, വളരെ ജൂനിയറാണ്. കേളപ്പനൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ പൊന്നാനിയിൽ വരികയായിരുന്നു അങ്ങനത്തെ ഒരു കാലം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തിട്ട് ഉള്ള സമയത്ത് പോലീസ് പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യും. എല്ലാവരും പിടിച്ചുകൊണ്ടു, അതിൻ്റെ കൂടുതൽ അച്ഛനെയും പിടിച്ചുകൊണ്ടു. പോലീസ് പിടിച്ചുകൊണ്ടായിട്ട് അവിടെ എത്തുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവരുടെ അടിയൊന്നുമല്ല അച്ഛനെ സംബന്ധിച്ചോളം പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവിടുത്തെ ഇൻസ്പെക്ടർ അച്ഛൻ്റെ അച്ഛനെ ബ്രിട്ടീഷ് ഇതിലെ ഗവൺമെൻറ്റിലൊരു ഓഫീസറായിരുന്നു. അപ്പോൾ അങ്ങേരെ അറിയുന്നതുകൊണ്ട് ഒന്നും പറയില്ല, ഇയാളെ അയാൾ വീട്ടിൽ കൊണ്ടാക്കി കളഞ്ഞു. അല്ലാതെ ഒരു സമയത്ത് മാത്രം ഏതോ ഒരു ഇത് വലിയ ലാത്തിചാർജ് കാണുന്നു, ആ സമയത്ത് മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. ഈ ലാത്തിചാർജിൻ്റെ ഒരു ചെറിയ തോതിൽ മൂപ്പർക്ക് തട്ടി, തലയിലൊരു മുറി ഉണ്ടായിരുന്നു, ഒരു പാട് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കേളപ്പനായിട്ട് അത് ഒരുപാട് കാലത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഒന്നാമത്തെ പുസ്തകമൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല ദാരിദ്ര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ ഉളപ്പമണ്ണ MRB പ്രേംജിയുടെ ഏട്ടൻ, അങ്ങേര് എല്ലാം കൂടി കൂടിയിട്ടാണ് ഒരു പുസ്തകം, അച്ഛൻ്റെ സമ്മതമൊന്നും ഇല്ലാതെ തന്നെ പോയിട്ട് ഒന്നിച്ചിട്ട് ഒരു പുസ്തകമാക്കിയിട്ട് ആദ്യത്തെ പുസ്തകം അങ്ങനെ ഇറങ്ങുന്നത്.
0: അത് ഏത് കാലഘട്ടത്തിലാണ്?
1: സ്വാതന്ത്ര്യത്തിന് മുന്നേ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1915 ജനിച്ചത്, ഒരു ഒരു 15 എന്ന് പറഞ്ഞാൽ 1930. അപ്പോൾ ആദ്യത്തെ കഥ വരുന്നത് 15 മാതൃഭൂമിയിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട് കഥയിലെ കവിത. പിന്നെ കഴിഞ്ഞ 2 കഴിഞ്ഞിട്ടാണ് വേലക്കാരിയുടെ ചെക്കെന്ന് പറഞ്ഞുള്ള ഒന്നാമത്തെ കഥ വരുന്നത്. പിന്നെ അത് തൊട്ടിട്ടാണ് കുട്ടികൃഷ്ണമാരാർ അംഗീകരിക്കുന്നത്. ഇവിടെ പൊന്നാനി ഒരു ഇതുണ്ടായിരുന്നു,
0: പൊന്നാനി കളരി,
1: കളരി എന്ന് പറഞ്ഞു. പൊന്നാനി കളരിയിൽ എടശ്ശേരി, കുട്ടികൃഷ്ണമാരാർ, പിന്നെ വീട്ടി ഭട്ടതിരിപ്പാട്, ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അക്കിത്തം, MGS നാരായണൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നീട് വന്നിട്ടുള്ള. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ, പൊന്നാനി കളരി അല്ലായിരുന്നു, ആക്ച്വലി ഇത് എടശ്ശേരി കളരിയായിരുന്നു. എടശ്ശേരിയാണ് ഇതിൽ വലിയ താല്പര്യമൊക്കെ എടുത്തതിൻ്റെ രീതിയിൽ തുടങ്ങിയതും അങ്ങനെയാണ് ആദ്യകാലത്ത് വിളിച്ചു വന്നതും. പിന്നീട് എപ്പോഴോ
0: അങ്ങനെയാണ് ഈ പൊന്നാനിക്കളരി.
1: പൊന്നാനിക്കളരിയിൽ ആണ് ഈ വേലക്കാരുടെ ചെക്കൻ. അതിനു മുമ്പ് കവിതകൾ വായിച്ചിട്ടുണ്ട്. ഈ കവിതകൾ വായിച്ചപ്പോൾ കുട്ടികൃഷ്ണമാരാര്

0: ഒരു ദിവസം നേരെ ചോദിച്ചാൽ തനിക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ കഴിയുമ്പോൾ ഒരു രണ്ട് കൊല്ലത്തോളം ആകുമ്പോഴാണ് അവിടുന്ന് വേലക്കാരിയുടെ ചക്ക ചെറുകഥ അതോടൊരു മാരാർക്ക് ഭയങ്കര ഇതായി. അതാണ് തൻ്റെ വഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല. കവിതകൾ പിന്നെ എഴുതിയിരുന്നു, പക്ഷെ പബ്ലിഷ് ചെയ്തിരുന്നില്ല.
1: പക്ഷെ ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്.
0: ലളിതഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്.
2: കവിത എഴുത്തിലൂടെ സാഹിത്യ മേഖലയിലേക്ക് പ്രവേശിച്ച ഉറൂബ് കഥാലോകത്ത് തൻ്റെതായ ഇരിപ്പിടം സ്ഥാപിച്ചിരിക്കെ തന്നെ ആകാശവാണിക്കായി ലളിതഗാനങ്ങളിൽ രചിച്ചു.

0: ഉറൂബ് കാലം തന്നെയാണ് എന്ന പേരിലൊരു ഡോക്യുമെന്ററി വന്നിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്. അപ്പോ അതില് ഉറൂബായിട്ട് വേഷമിട്ടത് താങ്കളായിരുന്നു.
1: അതെ.
0: ആ ഒരു അനുഭവം എങ്ങനെയാണ് ഓർക്കുന്നത്?
1: എനിക്ക് ആദ്യം മുതൽ തന്നെ ചില മിമിക്രി അതിൻ്റെയൊക്കെ ഉള്ള ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പോൾ അതിൽ ആളുകളെ പരിഹസിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മാനസികം പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അങ്ങേര് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏറ്റെടുത്തത്. പിന്നെ പലരും പറയുകയും ചെയ്തു, ഇവിടെ മായ നാരായണൻ എന്ന് പറഞ്ഞ അനൗൺസർ. അപ്പോൾ അവർ ഒക്കെ പറഞ്ഞത് എൻ്റെ ചില ഇതൊക്കെ ഉണ്ട് അച്ഛൻ തന്നെ എന്ന് പറഞ്ഞു. ചായ ഉണ്ട് നല്ല പോലെ, അതിൻ്റെ തുടക്കത്തിലത്തെ സീൻസ് അതിൽ ഇത് ചെയ്യുന്നത് എം ടി വാസുദേവനായർ തന്നെയാണ്
0: വരുന്നത്.
1: സ്ക്രിപ്റ്റ് അങ്ങനെയാണ്, എം ടി വാസുദേവനായർ പുറത്തുനിന്ന് കയറി വരുന്നു, ഉറൂബ് അദ്ദേഹത്തെ സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക്. ഉറൂബ് അവിടുത്തെ ആളാണ്. അപ്പോൾ ഉറൂബ് സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ചിട്ട്
0: റെക്കോർഡിങ്
1: ചെയ്യുന്നു. അതാണ് അതിൻ്റെ. അപ്പോൾ അത് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്ന ഇതൊക്കെ ഉണ്ട് എം ടി വാസുദേവൻ.

0: നേരെ. അപ്പോൾ എം ടി വാസു നായർ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു തരത്തിലും ബഹുമാനമൊന്നും കാട്ടരുത്, ആ കാട്ടിപ്പോരുത്.
1: അതെ അതെ.
0: ആ സന്ദർഭത്തിൻ്റെ ആളനുസരിച്ചിട്ട് അത് ചെയ്യണമല്ലോ.
1: അതെ അതെ.
0: അപ്പോൾ ഞാനതിനനുസരിച്ചിട്ട് തന്നെയാണ്, എടാ കൊച്ചനെ എന്നുള്ള മട്ടിൽ തന്നെയാണ്
1: എം ടിയോട് പെരുമാറിയതല്ലേ.
0: അത് വളരെ ഇഷ്ടപ്പെട്ടു ചെയ്തു അവർക്ക്.
1: ഒരു ആകാശവാണി കാലത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു?
0: ആകാശവാണി കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 75 ആയപ്പോഴേക്കും, അന്ന് പെൻഷനും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ടും ജോലി ചെയ്യാൻ നിർബന്ധിതരായി.
1: ഓരോ വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു അദ്ദേഹത്തിനും തോന്നുന്നു.
0: കോൺട്രാക്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ കാത്തിരിക്കേണ്ടൊന്നും വന്നിട്ടില്ല. ആകാശവാണിയിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുങ്കുമം അതിൻ്റെ എഡിറ്റോറിയൽ എഴുതുന്ന ഒരു പ്രധാന സംഗതിയായിരുന്നു. പിന്നെ മലയാള മനോരമയുടെ വീക്കിലി എല്ലാ ഇതുകൂടും കൂടിയിട്ട്, അതായത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അനുവദിച്ചുകൊണ്ട് വീക്കിലി തുടങ്ങാം. വീക്കിലി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം അതൊക്കെ തന്നെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആയിരുന്നു.
2: 1975 കോഴിക്കോട് ആകാശവാണി 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉറൂബ് തന്റെ പ്രക്ഷേപണ ജീവിതം ഓർത്തെടുത്തത് ഇങ്ങനെ.
3: 1950 ആകാശവാണിയുടെ ഈ നിലയം ആരംഭിച്ചത്. അതേ വർഷം ജൂലൈയിൽ തന്നെ ഞാനൊരു ബ്രോഡ്കാസ്റ്ററായി ഈ നിലയത്തിൽ ചേർന്നു. ബ്രോഡ്കാസ്റ്ററായി ചേർന്നു എന്നതിനേക്കാൾ ശരി ചേർന്ന് ബ്രോഡ്കാസ്റ്ററായി എന്ന് പറയുന്നതായിരിക്കും. അന്ന് പ്രക്ഷേപണ കലയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. കവിയും ഗാനരചയിതാവും പിന്നീട് സിനിമാ ഡയറക്ടറുമായിരുന്ന എന്റെ സ്നേഹിതൻ പി ഭാസ്കരൻ കോഴിക്കോട്ട് വരുമ്പോൾ തമ്മിൽ കണ്ടാക്കൊള്ളാമെന്നൊരു കത്തെഴുതി. പ്രസംഗം എന്ന കൂലിയില്ലാത്തൊഴിൽ അന്നും എനിക്ക് കുറേശ്ശെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കോഴിക്കോട്ട് ചെന്നപ്പോൾ എന്റെ സുഹൃത്തിനെ കണ്ടു. ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ഒരു നിലയകലാകാരനായി ചേരുന്നുവോ എന്ന് ചോദിച്ചു. അയ്യോ ഭാസ്കര, എനിക്ക് ഈ തൊഴിലുമായി ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ ഒഴിഞ്ഞുമാറി. പിന്നീട് തുറന്നു നിർബന്ധിച്ചപ്പോൾ ഞാൻ കയറി ഏറ്റു. വേണ്ടപ്പോൾ വിട്ടുപോരാമല്ലോ എന്നും ഓർത്തു. ചേർന്ന അന്ന് തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വന്നു, ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യേണ്ടി വന്നു. നിലയത്തിൽ വോയിസ് ആർട്ടിസ്റ്റുമാർ അന്ന് നന്നേ കഷ്ടിയായിരുന്നു. ആ ബ്രോഡ്കാസ്റ്റായിരുന്നു എന്റെ ആദ്യത്തെ പ്രക്ഷേപണം. മൈക്രോഫോണിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വരെ എനിക്ക് സംഭ്രമം ഉണ്ടായിരുന്നു. എത്രായിരം മനുഷ്യർ കേൾക്കുന്നൊരു ഏർപ്പാടാണിത്. ആയിരക്കണക്കിന് മനുഷ്യരെ അഭിമുഖീകരിച്ച് അതിനു മുമ്പേ സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ പോലും നേരിൽ കാണാതെ ആയിരങ്ങളോട് സംസാരിക്കുന്ന ഈ വിദ്യ സ്വല്പം സംഭ്രമം ഉണ്ടാക്കി. പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംഭ്രമത്തെപ്പറ്റി ഞാൻ മറന്നു. പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി ഓർക്കേണ്ടിയും വന്നിട്ടില്ല.
1: നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്, ആരൊക്കെയാണ് ഉള്ളത്?
0: അച്ഛനമ്മ, 3 മക്കള്. അതിൽ മൂത്താള് മരിച്ചുപോയി. മൂത്താള് കരുണാകരനായിരുന്നു പേര്. അങ്ങനെ കുറച്ച് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ള സിസ്റ്ററാണ്, ഇപ്പോൾ മൈസൂരുണ്ട്, ശ്രീലത.
1: പിന്നെ 3-ാമത്തെ ആളാണ് താങ്കൾ?
0: 3-ാമത്തെ ആളാണ് ഞാൻ.
1: എന്താണ് ചെയ്യുന്നത്?
0: ഞാൻ കെൽട്രോണിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു. പക്ഷെ അതിലപ്പുറം എനിക്ക് അപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നത് ചിത്രം വരയ്ക്കലാണ്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട്.
1: താങ്കൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ?
0: ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റും ഇതായിട്ടുള്ള പ്രസംഗങ്ങളാണ്. ആളുകൾ കേട്ടിരിക്കും. ആകാശവാണിയിലായിരുന്നപ്പോഴും അതെ, ഒരു ക്രൗഡ് എപ്പോഴും മുപ്പര ചുറ്റും ഉണ്ടാവും. ടൗണിലേക്ക് പോകുമ്പോൾ അതെ, കൂടെ കുറേ പേരുണ്ടാവും. അത് മുപ്പരുടെ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു അത് ഓരോരുത്തർക്ക് അനുസരിച്ച് സംസാരിക്കാൻ അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ. അതിനെ പറ്റിയിട്ട് എൻ പി മുഹമ്മദ് എഴുതിയിട്ടുണ്ട്. PC വീട്ടിൽ വന്ന് കയറിയാൽ നേരെ പോവുക ഉമ്മയുടെ അടുത്തേക്കാണ്. ഉമ്മയായിട്ട് കുറേ നേരം സംസാരിച്ച് എന്താണ് ഇത്ര പേരത്ത് വേദം സംസാരിക്കാമെന്ന് എനിക്ക് ഒരിക്കലും പിടിയിട്ടില്ല. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത്, അവിടെയും അതുപോലെ കുറേ നേരം. പിന്നെ അത് കഴിഞ്ഞ് കൊലായിൽ വന്നിരുമ്പോഴോ സംസാരിക്കുന്ന വേദാന്താണ്. അതുപോലെ തിക്കൊടിയനും എഴുതിയിട്ടുണ്ട്. ഇത് ആളെ വലിയ വരുമാനം വെച്ചാൽ തീർച്ചയായിട്ടും അവകാശമുള്ള ഒരാളുടെ പോലെയാണ്. ഒരു വീട്ടിൽ ഉറുപ്പ് കയറിയാൽ
1: സംസാരപ്രിയനായിരുന്നു.
0: ആ സംസാരപ്രിയൻ എന്നാൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ലായിരുന്നു, എഴുത്ത് തീരെയില്ല. അപ്പോൾ ഒരിക്കൽ ഞാൻ NCC ക്യാമ്പിൽ പോയി. അച്ഛനീ നമ്മളൊക്കെ വിട്ട് നിൽക്കുന്നതിൽ കുറച്ച് പരിഭ്രമമൊക്കെ ഉള്ള കൂട്ടത്തിൽ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തിട്ട് ഒരു 10 ദിവസം ക്യാമ്പാണ്, 9 കാർഡ് സെൽഫ് അഡ്രസ്സ് എഴുതിയിട്ട് എനിക്ക് തന്നു. ഓരോ ദിവസവും ഓരോ കാർഡ് ഇടണം. അപ്പോൾ ഞാൻ അവിടെ എത്തി 1-ാമത്തെ ദിവസം എന്താ എഴുതുക, എവിടെ നോക്കുമ്പോൾ മർമ്മം എന്ന് പറഞ്ഞ പോലെ ഒന്നും എഴുതാനില്ല. അവസാനം വെറുതെ എത്തി എന്ന് മാത്രം ഒരു. അപ്പോൾ വന്നിട്ട് പിന്നെ അച്ഛൻ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കാട്ടിക്കൊടുക്കും.

0: എൻ്റെ മോനൊരു കത്തയച്ചാൽ അപ്പോൾ ഇത് കമ്പിയാണല്ലോ അത് സുമറഴിക്കൊണ്ട്
1: എത്തിയത് മാത്രം
2: ആയിരത്തി തൊള്ളായിരത്തി 1979 ജൂലൈ 10 ഉറൂബ് അന്തരിച്ചു. മനുഷ്യനെയും സമൂഹത്തെയും വിശാലമായ വീക്ഷണകോണിൽ കാണുകയും ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാരനായിരുന്നു ഉറൂബ്. സാഹിത്യ ലോകത്തെ അസ്തമിക്കാത്ത സൂര്യൻ. മലയാള റേഡിയോ പ്രക്ഷേപണത്തിന്റെ പ്രാരംഭകാലം തൊട്ട് 25 വർഷം അതിനെ കൈപിടിച്ച് നടത്തി കൃത്യമായ ദിശാബോധം നൽകിയ ഗുരുനാഥന് ആകാശവാണിയുടെ ഓർമ്മപ്പൂക്കൾ.
3: ഈ സ്റ്റേഷനിൽ ജോലി ചെയ്ത എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം അക്കാലത്ത് ഓഫീസർമാർ മാത്രമല്ല, എഞ്ചിനീയർമാർ, ക്ലാർക്കുമാർ, പ്യൂൺസ്, മസാലിക്കി അടക്കമുള്ളവർ പ്രക്ഷേപണത്തിൽ പങ്കുകൊണ്ടു. ആത്മാർപ്പണ ബുദ്ധിയോടെ ഉദയാസ്തമനം പ്രവർത്തിച്ച അനേകം കലാകാരന്മാരുടെ വിയർപ്പും വിമ്മിഷ്ടവും തളംകെട്ടി നിൽക്കുന്നതാണ് ഈ സ്റ്റുഡിയോകൾ. എന്നിട്ട് എന്ത് നേടിയെന്ന് എന്റെ യുവസുഹൃത്തുക്കൾ ചോദിക്കരുത്. സംതൃപ്തി നേടി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം.
2: സസ്നേഹത്തിൽ ഉറൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻ. കണ്ണം കണ്ടി സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
4: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
6: अरे मोहन भाई, काफी बिजी लग रहे हो.
7: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
6: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
7: सच?
6: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
7: समझ गया.
8: ആ മാഷേ, സുഖാണോ?
9: ആ സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
10: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
11: ഈ പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
12: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
11: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ. പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
12: മൈജി ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. TNC അപ്ലൈ.
13: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറുപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിന് മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തിൽ 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പുലർച്ചെ നടന്ന മത്സരത്തിൽ അർജന്റീന കാബോ

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: പഴയതിന് മൈജിയിൽ പൊന്നും വില.
2: അതെ, നിങ്ങളുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
1: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
2: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: പഴയത് നൽകി പുതിയത് വാങ്ങാം, മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ.
2: കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ.
1: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
2: പലിശരഹിത വായ്പാ സൗകര്യവും.
1: TNC അപ്ലൈ.
4: ഓർമ്മകളുടെ സംഗീതം. ഓർമ്മയായി തീർന്ന രണ്ട് സംഗീത സംവിധായകർ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സംഗീത കോളേജിലെ സതീർത്ഥ്യരായിരുന്നു, രവീന്ദ്രനും MG രാധാകൃഷ്ണൻ. വർഷങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായൊരു സമാഗമത്തിൽ ആകാശവാണിക്ക് വേണ്ടി അവർ മനസ്സ് തുറന്നു. ഓർമ്മകളുടെ സംഗീതത്തിൽ ഇന്ന് രവീന്ദ്രനും MG രാധാകൃഷ്ണനും പങ്കെടുത്ത സൗഹൃദ സംഭാഷണം.

0: ഞങ്ങളൊക്കെ ഒരുമിച്ച് 1958 മുതലൊക്കെ അക്കാഡമിയിൽ പഠിച്ചുവരാം. ഞാൻ ടി വിയൊക്കെ
1: പഴയ ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രിയിൽ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണന്, ഞാന്, സെട്ടൻ, പിന്നെ വേറെ ഫിലിം ഇൻഡസ്ട്രിയിൽ വാസുദേവൻ ഇടയ്ക്ക് പാടാറുണ്ടല്ലോ.
0: ക്ലാസിക്കൽ ഒരു പാട്ട് ഒന്ന് പാടുന്നുള്ളതല്ലാതെ ഒരു ഫിലിമുമായിട്ട് കൂടുതൽ ബന്ധം വാസുദേവൻ ഇല്ലല്ലോ.
1: ലൈറ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഇപ്പൊ എനിക്ക് മഴയിലും പാടി മഴയിൽ
2: പാടിയിട്ടുണ്ടായിരുന്നു.
0: അന്നത്തെ ഇവരെയൊക്കെ ഒന്ന് ഓർക്കാനൊരു സന്ദർഭമായത്, വാസുദേവൻ, പിന്നെ കുമാരകേരളവർമ്മ, എത്രയോ പേരുണ്ടായിരുന്നു,
1: ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗുരുക്കന്മാര് എത്രയോ പറഞ്ഞാ തീരാത്ത പ്രിൻസിപ്പൾ ഇരിക്കുമ്പോ അദ്ദേഹം തന്നെ പ്രിൻസിപ്പാളിറ്റി ഇടയ്ക്ക് ജി എൻ ബി, അതെ, അദ്ദേഹത്തിന്റെ മരണമൊക്കെ അവിടെ വെച്ചായിരുന്നല്ലേ ഏറ്റവും വേണ്ടത്. അതിനുശേഷം പിന്നെയും ചെമ്മാകുടി സ്വാമി തന്നെ പ്രിൻസിപ്പാളായിട്ട് വന്നു.

0: അന്ന് മ്യൂസിക് അക്കാഡമി ആയിരുന്നു, പക്ഷെ അത് ഇത്രയും പ്രഗത്ഭരായ ആളുകൾ വന്ന് ചേരാനും ഞങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാനും പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായത്.
1: ഒരു ഒരു ദൈവീകമായ ഒരു അന്തരീക്ഷം ആയിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോൾ. ഭയം മാത്രമല്ല, അവർ അതിനകത്ത് കയറി കഴിഞ്ഞാലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് അക്കാഡമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഡാൻസിൻ്റെ ചിലങ്ക് കേൾക്കാം, ഒരിടത്ത് വയലിൻ പഠിപ്പിക്കുന്നത് കേൾക്കാം, വേറൊരിടത്ത് വായ്പാട്ട്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം അതിൻ്റെ മുറ്റത്തൊരു മുല്ല ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? വലിയൊരു മുല്ല. ആ മുല്ലപ്പൂവിൻ്റെ മണവും ആ കോളേജിലെ സംഗീത സംബന്ധമായിട്ടുള്ള ആ ശബ്ദവും കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു.
0: അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണ്? തന്നെ കെ എസ് ആൻഡർസൺ സാർ, വീണ, സേതുരാമീര് സാറ്, പിന്നെ കല്ലടക്കുറിച്ച്
1: അരിയിലഭാവം സാറ്,
0: അവരൊക്കെ വളരെ പിന്നെ എന്താ പറയണ്ടേ, അവരുടെ സീനിയോറിറ്റിയും താഴെ വന്നവരാണ്. പ്രഭാകർ വർമ്മ സാർ വരെ ഉള്ളവര്,
1: ശങ്കരൻകുട്ടി സാറിന് ഓർമ്മയുണ്ട് ഡാൻസ്,
0: പിന്നെ
1: ചാലക്കുട്ടി നാരായണ സ്വാമി. നമ്മൾ സംസ്കൃതം പഠിപ്പിച്ച ഒരു മാഷ് ഉണ്ടായിരുന്നു, എന്താണ് ഓർമ്മയുണ്ടോ പേര്? ആ പ്രായം ചെന്നിട്ട്
0: പിന്നെ നാക്കല്ലേ ഇത് പേര്.

0: കൃഷ്ണമാചാരി
1: കൃഷ്ണമാചാരി സാറ് അല്ല നമ്മുടെ കുമാരൻ ഇദ്ദേഹം ചെമ്മണി സാറിന്റെ പ്രഥമ ശിഷ്യൻ കേദാർ സാർ ഒരു ദിവസം ഒരു കാര്യം ചെറിയോ എന്റെ രാഗം പാടാൻ പറഞ്ഞു. അപ്പൊ ടോട്ടലി വന്നിട്ട് അന്ന് നമ്മുടെ ശാസ്ത്രീയ സംഗീതം പാടുന്ന ഒരു പണ്ട് മുതലുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അപ്പൊ ഇതൊക്കെ വിട്ടിട്ടാണ് ബാലമുരളീകൃഷ്ണ അദ്ദേഹം തുടങ്ങിയത്. അപ്പൊ വാസ്തു ഞങ്ങളപ്പോ അന്ന് ചെറുപ്പക്കാരായ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു രീതി, ഇത് ബാലമുരളിയുടെ ആ ആലാപന ശൈലിയും മറ്റൊക്കെ ഒരു പ്രത്യേക രീതിയായുണ്ട് ഞങ്ങൾ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ എന്റെ രാഗം പാടാൻ പറഞ്ഞു ആര്, നമ്മുടെ കേദർ സാർ. ഞാൻ കല്യാണി പാടി. കല്യാണി പാടിയപ്പോൾ എന്റെ സാറ് ചോദിച്ചത്, എന്നടാ യവനോ ഒരുത്തൻ ചേല കെട്ടിയിട്ട് നടക്കരേണ്ടി ചൊല്ലിട്ട് നീയും ചേല കെട്ടലാമോ അത് ചോദിച്ചത്. വെറുതല്ല, എന്തറിയോ നമ്മുടെ ആ സമ്പ്രദായങ്ങൾ വിട്ട് പാടിയുണ്ട്. എന്നിട്ട് സാറ് എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെളിയിട്ടു കേദർ സാറ്, അതെ ആ ദേഷ്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്
0: എനിക്കൊരു വലിയ അനുഭവമുണ്ട് കേട്ടോ. അതായത് ഫോർത്ത് ഇയറിലാണ് ഗാനഭൂഷണത്തിന് വിളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്ലറക്കുറിച്ച് ചെറിയൊരു ഭാഗം സാർ ക്ലാസ്സിൽ വരും. അപ്പം അദ്ദേഹം ഈ ഒരു പൊടിയെടുപ്പി വെച്ചിട്ടുണ്ട്, കന്നുകൊമ്പിലും കണ്ടുള്ളത്. അപ്പം ഈ പൊടി അതിനകത്ത് അടിച്ച് നിറച്ച് വെച്ചിരിക്കുക ഒരു ആനക്കൊമ്പിൻ്റെ ഒരു ചെറിയൊരു സൂചി പോലെ സാധനമുണ്ട്, അത് വെച്ച് ഞാൻ കുത്തുക അതിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇദ്ദേഹം കുത്തിയപ്പോൾ ഞാൻ അവിടുന്ന് പി പീ എന്ന് പറഞ്ഞു ജീവള്ളി ലാസത്തിൻ്റെ ജീവള്ളി എന്നെ ഒരു 3 മാസം ക്ലാസ്സിന് വെളി നിർത്തി. ക്ലാസ്സിന് വെളി നിർത്തുമ്പോൾ വീട്ടിൽ പോരാൻ നോക്കില്ല, ഈ സ്വരം പാടി വരുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് പാടണം. അപ്പോൾ ഒരു 10-75 പെൺകുട്ടികളുള്ള ക്ലാസ്സാണ് ഗാനഭൂഷണത്തിൽ, ഞങ്ങൾ 8 പേരോ 9 പേരോ വെച്ചേ ഉള്ളൂ. അപ്പൊ ഇതുങ്ങളൊക്കെ വന്ന് നോക്കുമ്പോ ഞാൻ വെളിയുന്ന സ്വരം പാടുക, ബാക്കിയുള്ളവരൊക്കെ അകത്ത്.
1: രാധാകൃഷ്ണൻ, ഞാൻ ഹനുമാൻ വേഷം കിട്ടുന്ന ഓർമ്മയുണ്ടോ? ഇവനെന്ന് ഹനുമാൻ രവീന്ന് വിളിക്കുക. കാരണം എന്താ പറയുക, ഞാൻ ഈ മുഖം ഇങ്ങനെ ഹനുമാനെ പോലെ ആക്കും, അകടി തമ്പുരു എടുത്തിട്ട് ഇങ്ങനെ നേരെ തിരിച്ചു വെച്ച് ഗദ പോലെ ആക്കും. ഇത് സ്വാമി അറിഞ്ഞു, ചെമ്മാമുടി സ്വാമി, ഇടേ നീ വന്ന് ഹനുമാനുടെ വേഷം കിട്ടു ചൊല്ലിടാ, എപ്പിടിടാ അത്, ഞാൻ തമ്പുരെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എം എൽ എ സാടാ സ്വാമി കേട്ടോ. അയ്യോ എന്താണ് അന്നത്തേക്ക് ഒരു അല്ലേ, ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഓർക്കാനേ സാധിക്കും. ഇനിയിപ്പോ നമുക്കൊക്കെ അങ്ങനെ ഒരു കാലം ഇനിയിപ്പോ എപ്പോഴാ രാധ.
0: യേശുദാസ്, രവി, ഞാൻ, നീയരങ്കര വാസുദേവൻ, കുമാരകരലോർമ്മ പറയാണ്ട് ഒരുപാട് പേരുണ്ട്. ജനാർദ്ദനൻ ഇവിടുത്തെ തൃപ്പൂണിത്തറ അക്കാദമിയുടെ ലെക്ചറായിട്ടും പ്രൊഫസറായിട്ടും ഒക്കെ ഇരുന്നു.
1: കോട്ടയം സുഗുന ഓർമ്മയുണ്ടോ? അയാള് കോട്ടയം സുഗ് ഇവിടെ നമ്മുടെ അക്കാദമിയിൽ പ്രൊഫസറായിട്ട് ഇരുന്ന സുഗു. പിന്നെ അതുപോലെ നമ്മുടെ ആര്യനാട് സദാശിവൻ.
0: ആര്യനാട്
1: സദാശിവൻ
0: പേര് ആദ്യം വിക്ടർ.
1: അതെ അതെ,
0: ആര്യനാട് സദാശിവൻ ഇവിടുത്തെ മ്യൂസിക് അക്കാദമിയിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തല്ലോ.
1: പഴയ കാല സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്.

0: ശിവാനത്ത് ഞങ്ങളൊക്കെ പഠിക്കാൻ പോ. രാധാകൃഷ്ണയും കുടുംബത്തെയും എപ്പോഴും അവിടെ പഠിച്ചിരുന്ന സർവ്വ ആൾക്കാരും ദാസടക്കൻ ദാസടക്കം കേട്ടോ ഓർക്കും. കാരണം എന്തറിയോ, ഈ അക്കാഡമി നമ്മുടെ മേട്ടക്കടയ്ക്ക് പോകുമ്പോൾ ഇവരുടെ വീട് രാധാകൃഷ്ണൻ്റെ വീട് ഒരു താഴെ ഒരു നാലഞ്ചര പടി ഇറങ്ങിയിട്ടാണ് താഴേക്ക്. അവിടെ അവിടുന്ന് ഈ മാങ്ങ അച്ചാറും വെള്ളവും കുടിക്കാത്ത ഒരു തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ള ഒരു ഒറ്റ അക്കാഡമി പഠിച്ച ഒരു ഒറ്റ വിദ്യാർത്ഥിനും ഉണ്ടാവില്ലേ
1: അല്ലേ? അക്കാഡമി അടുത്തായിരുന്നു, അപ്പൊ എല്ലാരും ഞങ്ങൾക്ക് ഒരേ കൂട്ടായിട്ട് ഇങ്ങനെ പോവല്ലോ. അപ്പൊ അവിടെ ഇപ്പൊ ഈ അച്ചാറും ഒക്കെ ഉണ്ടാവും. പിന്നെ
2: മനസ്സിൻ്റെ

0: കോളേജ് വിട്ടതിന് ശേഷം ഈ കോളേജിൽ ഞാൻ എക്സാമിനേഷൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായിട്ട്.
1: പാസ്സാവുന്നതിനുമ്പ് എനിക്ക്
0: ഞാൻ അവിടെ ആ ദിവസം പാസ്സായിട്ടുണ്ടായിരുന്നല്ലോ ലൈറ്റ് മ്യൂസിക്, അങ്ങനെ അത് വെച്ചിട്ട് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കമ്പോസറായി, പിന്നെ സീനിയർ കമ്പോസറായി, അങ്ങനെയാണ് ആകാശവാണിയിൽ പിരിയുന്നത്. അത് ലൈറ്റ് മ്യൂസിക് ചെയ്യാനുള്ളൊരു ഒരു ജോലിയായിരുന്നു എനിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാട്ട് പാടാനും കമ്പോസ് ചെയ്യാനും ഒരാഗ്രഹം വന്നു. പാട്ട് പാടാനാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിലും ഞാനൊരു ഒരു ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള ഒരു ഇതിലല്ല എനിക്ക് എൻ്റെ മനസ്സ് കയറുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആകാശവാണി വെച്ച് ലൈറ്റ് മ്യൂസിക് അല്ലേ, അപ്പോൾ കമ്പോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം.

0: അതിനുശേഷം തമ്പ്, അതിനുശേഷം രണ്ട് ജന്മം, അതിനുശേഷം പിന്നെ ഇത് നമ്മുടെ മുക്കുറ്റി തിരുതളി, അതിനുശേഷമാണ് ശ്യാമരം വരുന്നത്. മുക്കുറ്റി തിരുതളി കാടുംപരലും പറിച്ചു കെട്ടിത്ത ആരവം.
1: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. പൂഹോ പാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത. പൂഹോ.

ഞാന് വാസ്തവത്തില് യേശുദാസിനെ അവട്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയാളാ. പാട്ട് പാടിയിട്ട് പാടി ആദ്യം ഞാൻ സത്യം മാഷ്ക്ക് വേണ്ടിയിട്ട് ബാബുക്കട മ്യൂസിക്കിൽ വെള്ളിയാഴ്ച എന്നൊരു പടമാണ് ഞാൻ പാടിത്തുടങ്ങിയത്.

അങ്ങനെ ബാബുരാഗ് എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ കീഴിൽ ഞാൻ ആദ്യമായി വെള്ളിയാഴ്ച എന്ന സിനിമയിൽ സത്യമാഷ്ക്ക് വേണ്ടിയിട്ട് ഞാനും ജാനകിയമ്മയും കൂടെ ഒരു പാട്ട് പാടി

0: രാവിലെ ശേഷം എനിക്ക് തോന്നി ഒരു 10-30 പടങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്, അരയും മുറിയായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ എനിക്കെന്നെ തോന്നി നമുക്കൊക്കെ ഇതൊക്കെ പിടിച്ചു നിൽക്കാം, എവിടെയോ ഒരു കുറവ് രാഷ്ട്രം നമുക്കത് അല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല അത്. അപ്പൊ ആ കുറവുകൾ ഉണ്ടായിരിക്കണമല്ലോ ഒരു പക്ഷെ നമുക്ക് ആ രംഗത്ത് അത്രത്തോളം അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് മദുരാശി ജീവിക്കണ്ടേ?
1: മനസ്സില് ഞങ്ങളുടെയൊക്കെ മനസ്സിലെ ഒരു കമ്പോസിങ്ങിനോടുള്ള ഒരു ഒരു മൂടെ
0: കേട്ടോ. അപ്പോ പിന്നെ ഞാന് ഡബ്ബിങ് പരിപാടി, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, എന്നാലും ഡബ്ബിങ് ആണ് എന്നെ ഒന്ന് മദുരാശിയിൽ നിലനിർത്തിയ ഒരു ട്രാക്ക്. പിന്നെ കഴിഞ്ഞിട്ട് ദാസറിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തന്നെ ഞാൻ ആദ്യത്തെ പടം ചെയ്തു. അതിന് ദാസറ്റ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഭരണി സ്റ്റുഡിയോയില് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ദാസറ്റ എനിക്കിങ്ങനെ ഈ ഡബ്ബിംഗ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്, പിന്നിപ്പോൾ അങ്ങോട്ട് കാലം തള്ളണം, ഒരു വണ്ടി വാങ്ങിയാൽ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു. ഏയ് നിനക്ക് എന്തിനാണ് വണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഓടിച്ചിടക്കാനില്ല, ഈ പ്രൊഡക്ഷനായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട്, അപ്പോൾ ഒരു ടാക്സി മാറി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഉപജീവനം എന്നുള്ളതിലേക്ക് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, നിനക്ക് നമുക്കൊന്നും ഈ പിന്നെ ബിസിനസ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഒത്തുവരില്ല, പറഞ്ഞു വെച്ചല്ലേ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പടത്തിന് മ്യൂസിക് ചെയ്യ്. അന്നൊക്കെ ഈ മ്യൂസിക് ചെയ്ത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നതിന് എന്നാര് എന്നൊക്കെ അങ്ങോട്ട് ഒരു ഒരു ഒരു ഒരു അങ്ങനെ തീരുമാനമുണ്ടേ. അങ്ങനെ ഇങ്ങാരുടെ റെക്കമെൻഡിലാണ് ഞാൻ ശശികുമാർ സാറിൻ്റെയൊക്കെ ചൂള എന്നുള്ള പടം ചെയ്തത്.

പിന്നെ അനുസരണം ദൈവം സഹചര്യപ്പെടും, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഒരുവിധം പിടിച്ചിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അത്ര ഒരുപാട് പടമൊന്നുമില്ലെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെപ്പോഴും നമ്മുടെ സാന്നിധ്യം ഉണ്ടിവിടെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ഒരു ഫീലാണ്. എന്താ പറയുക, ഏകദേശം മരിക്കത്തിരിക്കൊക്കെ നമ്മളൊക്കെ മ്യൂസിക് ചെയ്യും. കാരണം എന്താ അറിയോ, ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ അറിയോ, കാലഘട്ടത്തിനനുസരിച്ചുള്ള അത്യാവശ്യം മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ആവശ്യമാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾ ഇതേ ചെയ്യൂ ഇന്നതേ ചെയ്യുന്നൊക്കെ പിടിവാശി നമുക്ക് അത് ശരിയാവില്ല സിനിമയെ സംബന്ധിച്ചോളം. കാരണം ഈ സിനിമ ഗാനങ്ങളെന്ന് പറയുന്നത്, ഈ സിനിമയെന്ന് പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനോ രാധാകൃഷ്ണനോ രാധാകൃഷ്ണൻ്റെ കുടുംബത്തിനോ വേണ്ടിയിട്ടുള്ള അല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം കാലഘട്ടത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റം മാനസികമായിട്ടും സംഗീതപരമായിട്ടും എല്ലാ രീതിയിലും വേണ്ടേ രാജ? ആ തീർച്ചയായിട്ടും.

0: ഞങ്ങളൊക്കെ ആദ്യം ചെയ്യുന്ന കാലത്തുണ്ടായിരുന്ന ഓർക്കസ്ട്രേഷൻ അല്ല ഇന്ന്. ഇന്നിപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് വന്നിട്ട് ഹാർഡ് ഡിസ്കിലും മറ്റേതിലും ഒക്കെ എടുത്ത് കയറ്റി 64-70 ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. DTS വന്നതിന് ശേഷം ഇവർക്കൊക്കെ ഇത്രയും ശബ്ദങ്ങൾ അവിടെ ഇവിടെ കേൾക്കണം. അതിനനുസരിച്ച് ഞങ്ങൾ മാനസികമായിട്ട് മാറിയില്ലെങ്കിൽ ഈ ഫീൽഡ് ഞാൻ നിൽക്കാൻ
1: പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ രാജേഷ് അറിയാം, മുമ്പൊക്കെ ലക്ഷ്മണൻ എന്നും പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു മദ്രാസിൽ, അദ്ദേഹം മരിച്ചുപോയി. 24 മണിക്കൂറും മദ്യത്തിലായിരിക്കും അദ്ദേഹം. ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷ തുടങ്ങുമ്പോൾ ശിഷ്യഗണങ്ങൾ പോയിട്ട് പിടിച്ചുകൊണ്ടുവരും, കൊണ്ടുവരുത്തും. അപ്പോൾ തല ഇങ്ങനെ താഴേക്കിരിക്കും, എന്നിട്ട് കൈയെടുത്ത് തബലയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം വായിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലിക്ക് ട്രാക്കുന്ന ഒരു സമ്പ്രദായമല്ലോ, അതുപോലും തോറ്റും ആത്താറ ടെമ്പോ കീപ്പ് ചെയ്ത് അദ്ദേഹം വായിക്കുക. ഇന്നത്തെ ഒരവസ്ഥ ക്ലിക്കില്ലെങ്കിൽ ഒരു റിതം പ്ലെയറിന് വായിക്കാൻ ബുദ്ധിമുട്ടാത്, വയലിൻ വന്ന് കീബോർഡിൽ ഫീഡ് ചെയ്തില്ലെങ്കിൽ വയലിൻ പ്ലെയേഴ്സിന് വായിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ നമുക്കൊരു ഗുണമുണ്ടായി, നമുക്ക് എല്ലാ കാലഘട്ടത്തിൻ്റെയും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കേട്ടല്ലേ. ഏഹ്, ഒരു ഫാൻ പോലും ഇല്ലാത്ത റെക്കോർഡിംഗ് സിസ്റ്റം, വെറും 2 ട്രാക്ക്. ഓർമ്മയുണ്ടല്ലേ,
0: ഉണ്ണിക്കണവതിയെ വന്ന് വരം തരണേ എന്ന് പറഞ്ഞ് ഒരു പാട്ട് പാടാൻ പോയി. പാട്ട് പാടാൻ പോയപ്പോഴാണ് അവിടുത്തെ ആർട്ടിസ്റ്റുമാർക്ക് എന്തോ ഒരു പ്രശ്നം വന്ന്, അവർ സ്ട്രൈക്കായി. അപ്പം ഞാൻ ആദ്യമായിട്ട് പാടുന്നത് അതിലാണ്, ഉണ്ണിക്കണവതിയെ വന്ന് ശോഭന പരമേശ്വരൻ നേരിട്ട് പാടാം.

കെ രാഘവൻ മാഷയുടെ മ്യൂസിക്. അപ്പോൾ അതിനകത്ത് ഞാൻ്റെ ഒക്കെ പാടിയിട്ടുണ്ട് ഈ ഗ്രൂപ്പായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ലേ തേങ്ങയൊക്കെ അടിച്ച് ഒരു കുപ്പിക്കകത്ത് ജീരകവെള്ളമൊക്കെ ആയിട്ട് അന്തസ്സായിട്ടോടെ പോയിക്ക് ആദ്യമായിട്ട് പാടാൻ പോവല്ലേ, അതിൻ്റെ ത്രില്ലൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് ഓരോരുത്തർ ഇറങ്ങി പോകണത്. അഞ്ചാറ് വയലിനുണ്ട്, ഒരു കീബോർഡേ ഉള്ളതേ, പിന്നെ തബല ഇതൊക്കെ ഉണ്ട്. അവരൊക്കെ പോകും, ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് സ്ട്രൈക്കാണ് നാളെ ഉള്ളു. ഓ, എനിക്കുണ്ടായ ഒരു മനപ്രയാസം.

അല്ല, രവിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് രവിയുടെ പല പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാകുന്ന എന്താണെന്ന് വെച്ചാൽ ആ കമ്പോസിങ്ങിൻ്റെ സ്റ്റൈല്, അതിനകത്ത് രവി കൊടുത്തിരിക്കുന്ന ആ ചേഞ്ചസ്. ഇപ്പം ഞാൻ പറയാം, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഈ മാമാങ്കം. അത് സിനിമയൊന്നുമല്ല.

0: അതൊരു വളരെ പ്രത്യേക ഒരു ടെക്നിക്കലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് ഗാനമേളയ്ക്ക് പാടേണ്ടി വന്നുകൊണ്ട് ഒരുപാട് പാട്ടുകാർ കഷ്ടപ്പെട്ട് പാട്ട് പഠിക്കുന്നു.
1: ഞാൻ ആ പാട്ടെടുക്കുമ്പോൾ എൻ്റെ മൂപ്പരി വർക്കുണ്ട് ദാസറിനെ, എന്തെങ്കിലും ഞാൻ എൻ്റെ കൊനസ്റ്റ് ഉണ്ടോ എന്തറിയാം, എന്തെങ്കിലും ഒന്ന് വേണമല്ലോ, എവിടെയെങ്കിലും ഒരു ഇപ്പൊ പ്രമദവനം തന്നെ വന്നിട്ട് അതിനകത്ത് ഏതറിയാം, പ്രമദവനം വീണ്ടും.

ഈ ഒരു സാധനം കേട്ടോ, ഇത് എന്റെ മുമ്പിൽ ചോദിച്ചത് അത് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അത് വേണമല്ലോ, അതായത് മറ്റുള്ളവരൊക്കെ പാടണ്ട. ഞാൻ പറഞ്ഞു പാടാൻ പാടില്ല, പാട്ട് പാടാൻ അറിയാവുന്ന ഒരു പടിയാ മതി അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കുത്തിയിരുന്ന് സാധകം ചെയ്ത് ദൈവം സാധിച്ചിട്ട് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലേ അത് അറിയുന്ന ഒരു പടിയാ, അത് പാടണം. പക്ഷെ ഒരുപാട് എനിക്ക് പറയാറുണ്ട്, എന്താ അറിയില്ല കൃഷ്ണ, മാഷ്ടർ ഒരു 10 പാട്ട് പഠിച്ചാലേ അത്യാവശ്യം സംഗീതം പഠിക്കുന്നതിന് തുല്യമാണ്. ശാസ്ത്രീയ സംഗീതം നമ്മളടുത്ത് പോയിട്ട് ഉണ്ടാവണം. നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നും വേണ്ടേ.

0: അത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പാട്ടിനെ ആരും പാടില്ല എന്ന് വിചാരിച്ചു. ഇല്ല, കുട്ടികളൊക്കെ പാടുന്നുണ്ട്. ബിജു നാരായണ എനിക്കൊരു പ്രോഗ്രാം പാടി, അസാധ്യമായിട്ട് ആ പാട്ടുകൾ പാടി. നമ്മൾ പിന്നെ ഇങ്ങനെ വളരെ കൂടുതൽ സ്പെയിൻ എടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാടികളല്ലേ.
1: കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഈ പിന്നെ ഈ പാട്ട് പാടിയില്ല ആറാന്തപുരാനിൻ്റെ, ഈ പാട്ടിൻ്റെ കാസറ്റ് മേടിച്ച് ഈ പിള്ളേർ 24 മണിക്കൂറും കേൾക്കുക. കേട്ട് കേട്ട് കേട്ട് കേട്ട് ഏതാണ്ട് ഒരു മിമിക്രി സ്റ്റൈലിലേക്കും കടക്കും. അങ്ങനെ അങ്ങ് പാടി അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നതാണ്. നേരെ മറിച്ച് ഇപ്പം ഒരു പാട്ടുകാരനെ വിളിച്ച് സ്റ്റുഡിയോയിലിരുത്തി പാടിച്ച് റെക്കോർഡ് ചെയ്യുമ്പോഴേ അയാളുടെ മെറ്റൽ മനസ്സിലാവത്തുള്ളൂ. ഇതിങ്ങനെ ഒരു 100-200 പ്രാവശ്യം കേട്ടിട്ട് പാടുന്നത്, നമ്മളൊരു പുത്തനായിട്ടൊരു പാട്ട് പറഞ്ഞു കൊടുത്ത ഒരാളിനെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അയാളെ കൊണ്ട് പാടിക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ദാസിൻ്റെ മോഡലേഷൻ ഉണ്ട്, ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു പിന്നെ ടെക്നിക്കുണ്ട്. ഇത് അവരൊരു 10-25 പ്രാവശ്യം കേട്ടിട്ട് സ്റ്റേജിൽ പാടുന്നത് അറിയാതെ മേപ്പോട്ട് ശബ്ദം പൊക്കോളും. കാരണം ഇത് അതുപോലെ
0: ദാസിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് എന്താണ്, വർഷങ്ങൾ അത്ര അല്ലേ. അതുപോലെ ഈ കുട്ടികളൊക്കെ അങ്ങനെ പാടി പാടിയൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലേ ഇല്ലേഷാ അവരൊക്കെ ശരിയായി വരും.
1: പ്ലസ് പോയിന്റ് ദാസിൻ്റെ എന്താന്ന് വെച്ചാൽ, നല്ല കോൺക്രീറ്റ് ആയിട്ട് മ്യൂസിക് പഠിച്ചിട്ടാണ് ഫിലിം പ്ലേബാക്ക് രംഗത്തിലേക്ക്.
0: ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴും അങ്ങനെ ഒരു വിദ്യാർത്ഥി തന്നെയാണ്.

0: ഏത് സംഗീതത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അദ്ദേഹം ഇവിടെ വീട്ടിലുള്ളപ്പോഴേ നമ്മളൊരു ഫോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിലൂടെ കേൾക്കാം തമ്പുരൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും ശബ്ദം. രാത്രി 10-12 മണി വരെ പോവുകയാണിത്. അപ്പോൾ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിട്ട് മൂപ്പർക്കുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അതുണ്ടാവണം. ഏത് ബിജുവിനായിരുന്നാലും നമ്മുടെ ഇപ്പോഴുള്ള ഒരുപാട് സിംഗേഴ്സില്ലേ, അവർക്കൊക്കെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് സംഗീതത്തിനോട് കൂടുതൽ താല്പര്യവും പ്രതിബദ്ധിയും ഉണ്ടെങ്കിൽ നല്ലത്. നമുക്കതേ പറയാൻ പറ്റില്ല. അത്രേ
1: ഉള്ളൂ. എല്ലാവരും നന്നായിരിക്കട്ടെ, നല്ല പാട്ടുകാർ വരട്ടെ. അങ്ങനെ വന്നെങ്കിൽ നമുക്ക് നല്ല പാട്ട് കേൾക്കാനൊക്കെ ഉള്ളൂ.

0: പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടിൽ മുക്കുറ്റി നേരത്തെ പറഞ്ഞില്ലേ, അത് ഇനിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിലെ പാട്ട് ഇറ്റ് ഈസ് വെരി ഫാന്റാസ്റ്റിക് സോങ് എന്നറിയാം, ആഗിരി രാഗത്തിൽ.
1: അതെ,
0: കാരണം ഇവൻ്റെ അത് പാടണമെന്ന് പറഞ്ഞു, കാരണം എന്താ പറയുക, ഇവൻ്റെ ശബ്ദം അടച്ചിരുന്നു, ഓർമ്മയുണ്ട്? ഇതിൻ്റെ റെക്കോർഡിങ്ങിന് ഫാന്റാസ്റ്റിക് വരുമ്പോൾ രാജേഷിൻ്റെ പറഞ്ഞ ഡാ എനിക്കൊന്ന് പാടി തരാം ട്രാക്ക് എന്നിട്ട് പറഞ്ഞിരുന്നു ആഗിരി രാഗത്തിൽ. ആ ആഗിരി രാഗത്തിലെ പാട്ട് ചെയ്തതിന് ശേഷം ഒരു ആക്സിഡൻറ്റും കാര്യമൊക്കെ ഉണ്ടായി, തലകുത്തി വേണം. ഇന്നെൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു,
1: പിന്നെ ഞങ്ങളുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് സത്യമുണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞൂടാ. ഈ ആഹിരി രാഗം പഴയ പട്ടിണിയും ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരവസ്ഥയിൽ എനിക്ക് അങ്ങനെ വന്നു, ഇത് സത്യമായിരിക്കണമെന്നില്ല, എങ്കിലും ഇതിനകത്തൊക്കെ രാഗത്തിനകത്തൊക്കെ ഒരു സത്യം ഉണ്ടല്ലോ.
0: അതൊന്ന് പാടോ, എന്താണ് പാട്ട്?
2: പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരുതേ.

എന്ത് രാഗത്തിൽ നമ്മൾ ചെയ്താലും ഒരുപക്ഷെ അതിനകത്ത് കലർപ്പുണ്ടെങ്കിൽ പോലും ഏത് നമ്മളൊരു അന്യസ്വര പ്രയോഗം നടത്തിയാൽ പോലും മൂപ്പർക്ക് പെട്ടെന്ന് മനസ്സിലാകുകയും അത് കണ്ടുപിടിച്ച് പാടാനൊക്കെയുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അത് ഈ സംഗീതത്തിലുള്ള അറിവ് ഉണ്ടെങ്കിലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു സംഗീതത്തിൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ശരീരത്തിൻ്റെ ഓരോ തുള്ളിയും രക്തവും സംഗീതം കൊണ്ട് നിറഞ്ഞ ഒരു സംഗീതജ്ഞൻ. അദ്ദേഹം മലയാളം സിനിമയിലെ ഏറ്റവും ഒരുപാട് നല്ല പാട്ടുണ്ട് അദ്ദേഹം. അന്നൊക്കെ ഞാൻ ഈ കോറസൊക്കെ പാടാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ പിന്നെ സിനിമാ ഗാനങ്ങൾ വന്നിട്ട് സമ്പൂർണ്ണ രാഗങ്ങളിൽ ചെയ്യാൻ ഞങ്ങൾ ചെയ്താലാണ് നന്നാകുക. ഇപ്പോൾ അല്ലാത്ത രാഗങ്ങൾ എന്ന് പറയുമ്പോൾ സറിഗ പരി സനി ഭഗരി സ ഹംസധ്വനിയിൽ അതിൽ പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഭാവം അല്ലെങ്കിൽ വാരിയേഷൻസ് ചെയ്യാൻ പറ്റില്ല. മൂപ്പർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഇതൊക്കെ ഞാൻ മനസ്സിനകത്ത് ഇങ്ങനെ കുറിച്ചിട്ട് അന്ന് ഞാൻ കുറച്ച് പടന്നുകാല് ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആയപ്പോൾ ആദ്യം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഹംസധ്വനിയിൽ ഒന്ന് ചെയ്യാലോ. താരാട്ടിനകത്ത് രാഗങ്ങളെ മോഹങ്ങളെ

0: വളരെ ആദിമാനോഹരായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. സത്യം പറയാം, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ദാസന്റെ പാടിയ പാട്ടിൽ. എനിക്ക് ഏറ്റവും ദാസന്റെ പാട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്.
1: അതിനെ കൊടുക്കാവുന്ന എല്ലാ ജീവനും ദാസ് കൊടുത്ത പാട്ടിനെ. നേരെ മറിച്ച് ഈ ആഹരി രാഗം വേറെ ആര് പാടിയാലും അത് പഠിച്ചിട്ടുള്ള പാടുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് വരത്തില്ല.
0: അറിയാലോ, അങ്ങനെ ഏറ്റവും ഒരു ഗുണമാണല്ലോ സംഗീതം അറിയുന്നതിന്റെ പേരില്.

ആദ്യമാണ് അങ്ങനത്തെ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ചരണത്തിൽ നിന്നിട്ട് എവിടെയും പിന്നെ ഗ്യാപ്പില്ലാണ്ട് അത് മൂപ്പരൻ്റെ പിണങ്ങ വെച്ചത് കേട്ടാ ദാസരെ, മൂപ്പർ പാടാമെന്നു. അപ്പം പല്ലവി പാടി. അപ്പം ഞാനീ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ശാസ്ത്രമൊക്കെ വിട്ടിട്ടാ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ട്രാക്ക് എടുത്ത് വെച്ചിരുന്നത് മൂപ്പർ പാടാമെന്ന് പല്ലവി പാടി കഴിഞ്ഞ് ബി ജെ കഴിഞ്ഞ് ചരണത്തിലേക്ക് കയറിയ പെട്ടെന്ന് മൂപ്പർ നിർത്തി. എന്നോട് ഇങ്ങനെ നോക്കി, ഞാൻ കൺസൾട്ടിരിക്കുക, അല്ല നീ ആളിനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടുള്ള പാട്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? ഞാൻ പതുക്കെ കൺസോളിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ണി നമ്മുടെ അവിടെ വരും വരുന്നത്. കുഞ്ഞുണ്ണി പറഞ്ഞു അതെന്നെ വിളിക്കുന്ന പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കാൻ പോയില്ല, ഞാൻ പോയി കൺസോൾ. അപ്പോൾ മൂപ്പര് അല്ല പിണങ്ങിയാ, ഞാൻ പറഞ്ഞില്ല ദാസേട്ടാ, അപ്പം നമുക്ക് പാടാം അല്ലേ. അങ്ങനെ പാടി പാട്ടാ. പക്ഷേ പിറ്റെന്ന് ഇദ്ദേഹത്തിന് സെക്രട്ടറിയേറ്റിൻ്റെ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അടുത്ത ദിവസം ടൊമാറ്റോത്ത്. മൂപ്പര് അനൗൺസ് ചെയ്തു, വെറും 24 മണിക്കൂർ മാത്രം പ്രായമായ ഒരു പാട്ട് നമ്മുടെ മൂപ്പരന്ന് അവിടെ പ്രോഗ്രാമിൽ പാടി.

അന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ലൈനായിട്ട് കുത്തിയെടുക്കാം, പക്ഷെ ആ സമ്പ്രദായം ഇല്ല. ആ സമ്പ്രദായം ഇല്ലാത്ത കാലത്താണ് മൂപ്പര് വിത്തൗട്ട് ഗ്യാപ്പ് പാടി.

ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരുമൊരു പുതിയ പുളകമതലകൾ.

0: ഈ രണ്ട് ട്രാക്കില് രണ്ട് ട്രാക്കില് ഒരു ട്രാക്ക് ഓർക്കസ്ട്ര, ഒരു ട്രാക്ക് വോയിസ്, അറ്റ് ടൈം റിഹേഴ്സൊക്കെ രാവിലെ എത്തിക്കുള്ളൂ എല്ലാവരും. ദാസൻ അടക്കം എല്ലാവരും
1: ഒരാൾ തെറ്റിച്ചാൽ
2: ഈ പാടിയവൻ കറക്റ്റായിട്ടാണ് പാടിയെങ്കിലും വീണ്ടും നന്നാവ് പാടണം.
0: പക്ഷേ തെറ്റാറില്ല, കാരണം എന്തറിയോ, ദൈവമേ എങ്ങനെയെങ്കിലും ഈ ടേക്ക് ഓക്കെ ആണ്. കാരണം എന്താ, ഫാനൊക്കെ ഓഫ് ചെയ്ത് കഥൊക്കെ അടിച്ച് വേർത്ത് കുളിച്ച് ഒരു ഗുസ്തി കഴിഞ്ഞിട്ട് ഇറങ്ങി വരേണ്ട പോലെയാണ് ഈ ഓർക്കസ്ട്രക്കാരും പാട്ടുകാരൊക്കെ ഇറക്കി വരിക. ഇപ്പം അതല്ല, ഈ 64, 70, 100 ട്രാക്കൊക്കെ ഉള്ള ഈ കാലത്ത് അവർ വളരെ കെയർലെസ് ആണ്. കാരണം എന്തറിയോ, തെറ്റിയാൽ പിന്നെ എടുക്കാമല്ല. ഇപ്പം ഒന്നിച്ചെടുക്കുന്ന പരിപാടി ഇല്ല, 1 by 1. ഇന്ന് ഫ്ലൂട്ടാണോ, ഉച്ചയ്ക്ക് 2 മണിക്ക് വയലൻസ്, ഒരു 4 മണിക്ക് പിന്നെ തബല, ഇങ്ങനത്തെ ഒരു സിസ്റ്റം ആയിപ്പോയില്ലേ. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റി പഴയതുപോലെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രാഷ്ട്ര. കാരണം ഈ വളരെ ഇത്ര പിന്നെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള സമ്പ്രദായങ്ങൾ വന്നപ്പോൾ പിന്നെ ഇവർക്ക് ഈ വായിക്കുന്നവർക്കൊക്കെ പഴയതുപോലുള്ള ഒരു സിൻസിയറിറ്റി, പഴയ ആൾക്കാരെ പോലുള്ള സിൻസിയറിറ്റി ഉണ്ടോ സംശയമാണ്.
2: അതിലൊക്കെ കവിഞ്ഞ് പാട്ടുകാരുടെ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മദ്രാസ് വെച്ചെടുക്കുന്ന പാട്ട് എനിക്ക് തിരുവനന്തപുരത്ത് എസ് സ്റ്റുഡിയോ വെച്ച് പാടിക്കാം. ഒന്ന്, രണ്ടാമത് ഒരു വരി പാടിയാൽ മതി, ഒരക്ഷരം പാടിയാൽ അടുത്ത് കുത്തിയെടുക്കാം. അപ്പം പാട്ടുകാരന് ഒരു സോങ് മുഴുവൻ പാടാനുള്ള ഒരു മാനസിക ധൈര്യം പോയിരിക്കുന്നു. അവിടാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ യേശുദാസൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ നിന്ന് പാടുക, കംപ്ലീറ്റ് പാട്ട് പാടി വേർത്ത് വെളിയിൽ വന്നിട്ടാണ് ഇപ്പോഴാണ് ഇച്ചിരി സൗകര്യമൊക്കെ കിട്ടിയത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പാട്ടുകാരുടെ അവസ്ഥ എന്തുവാ, തെറ്റിയാൽ അവർക്ക് പേടിയില്ലല്ലോ, 5 പ്രാവശ്യം പാടും
0: പിന്നെ കുത്തിയെടുക്കാമല്ല.
2: നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നതിന് ഇവർക്കൊക്കെ ഒരു നന്ദി ഞങ്ങൾ പറയുന്നു. കാരണം ഞങ്ങൾക്കൊരു രണ്ടാമതൊരു റീയൂണിയൻ പോലെ കിട്ടിയ ഒരു സന്ദർഭം പലത് ഓർക്കാൻ.
0: ഇത് ഞങ്ങൾക്ക് ഇത് നിങ്ങൾ ദയവിട്ട് ഞങ്ങൾക്കൊരു കാസറ്റ് അയച്ചിടണം. കാരണം ജീവിതത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്, കാരണം ഞങ്ങൾക്ക് പരസ്പരം കാണുന്നത് വളരെ റെയറാണ്. കാരണം ഞാൻ മദ്രാസിൻ്റെ രാധാകൃഷ്ണൻ കേരളത്തിലാണ്, എപ്പോഴെങ്കിലും ആണൊന്ന് കാണുക. അപ്പോൾ എനിക്കും രാധാകൃഷ്ണൻ വീണ്ടും ഒന്ന് കാണാനും പഴയ കാര്യങ്ങൾ ഓർക്കാനും നമ്മുടെ സംഗീതക്കാരെ കുറിച്ചോ മറ്റൊക്കെ പറയാനൊക്കെ ഒരു സന്ദർഭം നിങ്ങൾ ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്.

യശശരീരായ സംഗീത സംവിധായകർ രവീന്ദ്രനും എം ജി രാധാകൃഷ്ണനും പങ്കെടുത്ത സൗഹൃദ സംഭാഷണം ഇവിടെ പൂർണ്ണമാകും. ഓർമ്മകളുടെ സംഗീതം സമാപിക്കുന്നു. നിർവഹണം KV ശരത്ചന്ദ്രൻ.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ.
0: നേടെ ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: പഴയതിന് മൈജി വിലയുണ്ട്.
5: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് വേള.
4: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
5: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5,000 ക്യാഷ് ബാക്ക്.
4: ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് വേള, 4-5 തീയതികളിൽ TNC അപ്ലൈ.
6: ആ മാഷേ, സുഖാണോ?
7: ആ സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
8: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: FM പ്രധാന വാർത്തകൾ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെൻസസിന്റെ ഭാഗമായ വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ സമയം. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ യോഗം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തൃശൂരിൽ നെടുപുഴയിൽ മിനി ബോട്ട് മുങ്ങിക്കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നെടുപുഴ മല്ലിത്തറക്കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. കാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിന ആഘോഷം ഇന്ന് പത്തനംതിട്ടയിൽ. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ പ്രീക്വാർട്ടറിൽ. രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ ഖാനയെ മറുപടിയില്ലാത്ത 1 തോൽപ്പിച്ചു. FM പ്രധാന വാർത്തകൾ, ഇനി 11
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഈ പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
4: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റുമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
3: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കൂ. പലിശ രഹിത വായ്പാ സൗകര്യം,

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സിനിമാ കമ്പനി എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ഇത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: ടിഎൻസി അപ്ലൈ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഇനി ബിന്ദു അനിരുദ്ധൻ പാടിയ ഗാനം. ചിത്രം ജൂൺ. വിനായക് ശശികുമാറിന്റെ വരികൾ. ഇഫ്തിയുടെ സംഗീതം.

0: in steel door manufacturing. Curas. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura.
1: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. രാവിലെ രാജസ്ഥാനിൽ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 100,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ചിപത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം മോദി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടത്തിലും പ്രധാനമന്ത്രി തറക്കല്ലിടും. ചുരു സാത്പൂൽ ചുരു രത്തൻഗഡ് റെയിൽവേ റെയിൽ ഇരട്ടിപ്പിക്കൽ പദ്ധതികളും നാഷണൽ ഹൈവേ 125A ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരി പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 പേർക്ക് അദ്ദേഹം നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി സാനന്ദിൽ 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന മോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിലെത്തും. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ രാഷ്ട്രനിർമ്മാണ പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. 1,00,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപ്പാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാത്ത വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി മോൻ ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവരസേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും

0: വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണ് 8 വീടുകൾ ഭാഗികമായി തകർന്നു. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കഴിഞ്ഞ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. മഴക്കാലം കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയയും അർജന്റീനയും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചാണ് ഈജിപ്ത് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. കാബോ വെർദയെ 2-3 തോൽപ്പിച്ചാണ് അർജന്റീന പ്രീ ക്വാർട്ടറിൽ എത്തിയത്. രാവിലെ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 1 ഗാനയെ പരാജയപ്പെടുത്തിയാണ് കൊളംബിയയുടെ പ്രീ ക്വാർട്ടർ പ്രവേശനം. രാത്രി 10:30 ആദ്യ പ്രീ ക്വാർട്ടറിൽ മെറക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 1 മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 7 ചാമ്പ്യനായ നോവാക് ജോക്കോവിച്ച് ഫ്രാൻസിൻ്റെ ആർദർ റിൻഡനക്കിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പം എത്തി ജോക്കോവിച്ച്. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1100 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിൻ്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 സെൻസസിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിൻ്റെ താക്കോൽ മുഖ്യമന്ത്രി VD സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂൾ മുഖാന്തരം സമാഹരിച്ച തുക ഉപയോഗിച്ച് ചൂരൽമലയിലെ ശശിധരനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ സഭാദിനാഘോഷവും ദുക്കറാന തിരുനാൾ ആചരണവും നടത്തി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പൊതുസമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. ക്യാമ്പിൽ 9 പ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ അർബുദ പ്രതിരോധ വാക്സിൻ ലഭ്യമാകും. പ്രസിദ്ധ കാതികൻ പ്രൊഫസർ V സാംബശിവൻ്റെ 97 ജന്മദിന ആഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്തിര തിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. തൃശൂർ നെടുപ്പുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപ്പുഴ സ്വദേശിയും സുഹൃത്തുമാണ് മരിച്ചത്. നെടുപ്പുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: The Real FM 103.6.
2: പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
3: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
2: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
3: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5,000 ക്യാഷ് ബാക്ക്.

0: ഡേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ. ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
2: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, AC തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
2: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
3: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികളാണ് MM കീരവാണിയുടെ സംഗീതവും വിജയ് യേശുദാസും സൈനോരയും പാടിയത്. ചിത്രം ബാഹുബലി.

0: റീഗൽ ജ്വല്ലേഴ്സ്,
1: മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: സ്വർണ്ണവില ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,450 രൂപയായി. പവന് 1,07,600 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ കാലത്ത്

0: 10:30 കേൾക്കാം.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
7: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
6: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
7: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള, 4-5 തീയതികളിൽ. ടിഎൻസി അപ്ലൈ.
8: പ്രിയ ഗീതം.
0: പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. പ്രിയ ഗീതത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ പറയാം. 2-3-6-6-1-7-4, 2-3-6-6-1-7-6. STD കോഡ് 0-4-9-5. പ്രിയഗീതത്തിൽ ആദ്യം 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം മധു ബാലകൃഷ്ണനും നാരായണി ഗോപനും പാടിയത്. രചന അജീഷ് ദാസൻ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പ്രിയ ഗീതം
3: പൈങ്ങോട്ടുപുറത്ത് നിന്ന് ബിന്ദു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഒരു കഥ ഒരു നുണക്കഥ എന്ന ചിത്രത്തിൽ നിന്നാണ് ചിത്ര പാടിയത്.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
4: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് രഹേ ഹോ.
5: മൈ സോച് രഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ബി ഭേജാ ഹൈ.
4: അരേ മോഹൻ ഭായ്, പ്രധാനമന്ത്രി മുദ്ര യോജന മേ കോയി ഏജന്റ് നഹീ ഹോതാ ഹൈ. ധോക്കേബാസ് നക്ലി വെബ്സൈറ്റ്, സാങ്ഷൻ ലെറ്റർസ് ഓർ ദസ്തഖത് സേ ലോഗോ കോ ഫസാതേ ഹൈ.
5: സച്ച്?
4: സീധാ ബാങ്ക് യാ വിത്ത് സൻസ്ഥാ മേ ജാഓ യാ സർക്കാരി വെബ്സൈറ്റ് സേ ലോൺ അപ്ലൈ കരോ. സതർക് രഹേ ഓർ ഓൺലൈൻ ഠഗോ സേ ബചേ.
5: സമജ് ഗയാ.
2: പ്രിയ ഗീതം.
6: പ്രിയ ഗീതത്തിൽ ജയചന്ദ്രനും സുശീലയും പാടിയ പാട്ട് കേൾക്കാം. ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് മന്ദമംഗലത്ത് നിന്ന് ബിന്ദു സജിത്ത്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas. മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പ്രിയ ഗീതം,
3: പ്രിയഗീതം പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തിരുവള്ളൂരിൽ നിന്ന് ഹനീഫിന്റെ ഇഷ്ടഗാനം കേൾക്കാം. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: പ്രിയ ഗീതം.
5: പ്രിയഗീതത്തിൽ ഇനി ജോസഫ് ഒഴുകയിലിന്റെ വരികൾക്ക് കോഴിക്കോട് യേശുദാസ് സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, അനഘ എന്ന ചിത്രത്തിൽ നിന്ന്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് കണ്ണൂരിൽ നിന്ന് വനജ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ഇനി ബേപ്പൂരിൽ നിന്ന് പ്രജ്വലയുടെ ഇഷ്ടഗാനം കേൾക്കാം. മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിൽ നിന്നാണ് യേശുദാസും ചിത്രയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

0: പ്രിയഗീതം പരിപാടി സമാപിക്കുന്നു.
1: പ്രിയഗീതം.

0: FM പ്രധാന വാർത്തകൾ. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ ഒരു ശക്തിയാണെന്ന് ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ സ്വാശ്രയത്തിന്റെ അടിത്തറ സഹകരണമാണെന്ന് അമിത്ഷായും സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 16th ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് 2,647 കോടി രൂപ ബേസിക് ഗ്രാന്റായി ലഭിക്കും. ന്യൂഡൽഹിയിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാന്ധിജിയെയും സ്വാതന്ത്ര്യസമരത്തെയും അതിനായി ത്യാഗോജ്വല പ്രവർത്തനം നടത്തിയവരെയും വിസ്മരിക്കാൻ ശ്രമിച്ചാൽ കാലം ക്ഷമിക്കില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോഴിക്കോട്ട് എ സുജനപാൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തും സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ച 2 വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ല. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2nd മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. 1st മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. FM പ്രധാന വാർത്തകളിനി 12 മണിക്ക്.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ 9400224440. ഒരിക്കൽ കൂടി പറയാം, 9400224440. ആദ്യഗാനം ചിത്തിനി എന്ന ചിത്രത്തിനുവേണ്ടി KS ഹരിശങ്കർ പാടിയ ഗാനം. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
2: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ആലപ്പുഴ കാവുങ്കലിൽ നിന്ന് അജിതയും കുടുംബവും ആവശ്യപ്പെട്ട ഗാനം. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം ജയചന്ദ്രൻ.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: പാലക്കാട് നിന്നും മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ട ഗാനം ഉണ്ണികളെ ഒരു കഥ പറയാം. ഈ ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി ഔസേപ്പച്ച നീണം നൽകി യേശുദാസ് പാടിയത്.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഷാൻ റഹ്മാൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്ഷയ എടക്കാട്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: अरे मोहन भाई, काफी बिजी लग रहे हो.
6: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
5: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
6: सच?
5: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
6: समझ गया.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഒരാൾ മാത്രം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വടക്കേ വാവനൂരിൽ.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചാത്തമംഗലം കൂഴക്കോട് നിന്ന് മിനി ചിരട്ടമണ്ണിൽ തറവാട്ടിലെ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനം രാജശില്പി എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും സംഘവും പാടിയത്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
7: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
8: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മകൻ ശ്രീഹരിക്ക് വേണ്ടി കണ്ണാടിപ്പൊയിൽ നിന്നും അഞ്ജു ഷാജി ആവശ്യപ്പെടുന്ന ഗാനം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമേടി ഇളയരാജ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: Netra Eye Foundation, Raga Paragam, samarpikkunnathu.
2: Netra Foundation, Kannashupathri, Chungam Junction, Thamarasseri.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ
6: പാലത്ത് നിന്നും ശിവപ്രസാദ് ആവശ്യപ്പെട്ട ഗാനം വാചാലം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രമേഴ്ഡി ജോൺസൺ ആണ് നൽകിയത്. പാടിയത് യേശുദാസും ചിത്രയും.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കണ്ണൂർ ആലച്ചേരിയിൽ നിന്നും അലീന ജോസ് ആവശ്യപ്പെട്ട ഗാനം. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം നൽകി ചിത്രപാടിയത്. ചിത്രം മാന്ത്രികം.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചിത്രപാടിയ ഗാനം ചിത്രം ധ്രുവം. ഗാനരചന ഷിബു ചക്രവർത്തി. സംഗീതം SP വെങ്കിടേഷ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ലതിക.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി സുജാത പാടിയ ഗാനം. ചിത്രം ഈ പുഴയും കടന്ന്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാറാട് നിന്നും ആഗ്നേയ.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സിന് വീണ്ടും ഇന്ന് വൈകിട്ട് 3-2.
1: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 12 മണി. എഫ്എം പ്രധാന വാർത്തകൾ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ് 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടം പൂർത്തീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായം നൽകുമോ എന്നതാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഇനി കേരളത്തിനറിയാനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം കച്ചവടമാക്കിയെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. അച്ചൻകോവിലിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി KA തുളസി. അടിയന്തര റിപ്പോർട്ട്

സമർപ്പിക്കാൻ മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യത്തിൽ നിന്ന് CPI പിന്നാക്കം പോയിട്ടില്ലെന്ന് കെ രാജൻ MLA. LDF യോഗം ചേരാത്തതിനെക്കുറിച്ച് കൺവീനർ പറയുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാൻ വനംവകുപ്പിന്റെ ഹരിത പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സഹായകരമാകും. അറ്റകുറ്റപ്പണിക്ക് ശേഷവും കുഴികൾ രൂപപ്പെട്ട കണ്ണൂർ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ NIT സംഘത്തിന്റെ പരിശോധന. MVJ MLA ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് സംഘം പരിശോധന നടത്തിയത്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതവും ട്രാഫിക് നിയന്ത്രണവും സമ്മിറ്റ് ഇന്ന്. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 6:00. സ്വർണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപയായി. FM പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1:00.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഫെസ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫെസ്റ്റ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ്

23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടം പൂർത്തീകരിച്ചത്. മേഖലയിലെ വിനോദസഞ്ചാരം, വ്യാപാരം, തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് ടെർമിനൽ ഉത്തേജനം നൽകും. ജോധ്പൂരിൽ മോഡിഫൈഡ് ഉഡാൻ പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പദ്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം മോദി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന നരേന്ദ്രമോദി സാനന്ദിൽ 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ രാഷ്ട്രനിർമ്മാണ പ്രതിബദ്ധതയിൽ ഉറച്ചുനിൽക്കാൻ എല്ലാവർക്കും പ്രചോദനമാകുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യത്തിന്റെ സംസ്കാരത്തിനും ആത്മീയതയ്ക്കും ദേശീയബോധത്തിനും ആഗോള അംഗീകാരം നൽകുന്നതിൽ സ്വാമി വിവേകാനന്ദൻ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും സഹകാരികൾക്ക് ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്വത്തിന്റെയും അടിത്തറ സഹകരണ മേഖലയാണെന്ന് അമിത്ഷാ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പെറു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായി അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന മോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ പ്രധാനമന്ത്രി ന്യൂസിലാന്റിലെത്തും. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിത നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലെ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് കരാർ സംഭാവന ചെയ്യുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥ ഇല്ല. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ലെന്നും അതിനാൽ പുതിയ ഭരണം വന്നപ്പോഴേക്കും പകർച്ചവ്യാധി വ്യാപിച്ചതായും മന്ത്രി പറഞ്ഞു. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായതായും അദ്ദേഹം അറിയിച്ചു. കൊല്ലം അച്ചൻകോവിലിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി KA തുളസി അറിയിച്ചു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ വിലയിരുത്തിയ ശേഷമാണ് നടപടി. മേഖലയിലെ ആദിവാസി കുടുംബത്തിന്റെ ദാരിദ്ര്യവും കുട്ടികളുടെ മോശം അവസ്ഥയും യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരുന്ന ST പ്രമോട്ടറെ സ്ഥാനത്തു നിന്ന് നീക്കി. കുടുംബത്തിന് അടിയന്തരമായി ഭക്ഷണ കിറ്റുകൾ എത്തിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. അദാനിയുടെ വക്താവായി മാറുന്നത് ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കടക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഈ വിഷയത്തിൽ അടിയന്തര ജാഗ്രത പാലിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളൊഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കളക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണ് 8 വീടുകൾ ഭാഗികമായി തകർന്നു. സബ്സിഡിയോടുകൂടിയ രാസവളം

0: ങ്ങളുടെ വിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും കർഷക സൗഹൃദവുമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. വിപണിയിൽ വളത്തിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഒഴിവാക്കി ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ബുധനാഴ്ച ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ 250-ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്.
0: ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ പ്രീ ക്വാർട്ടർ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. നാളെ പുലർച്ചെ 2:30 പരാഗ്വെ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ കാബോവെർദയെ 2-3 തോൽപ്പിച്ച് അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രാവിലെ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഖാനയെ പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 ഇന്ന് രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 1 മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസിൽ 7 ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർദർ റിൻഡർനെക്കിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇതോടെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി ജോക്കോവിച്ച്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9:00 ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. ക്യാമ്പിൽ 9 പ്രായക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ അർബുദ പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ഈ പ്രവർത്തനം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. പ്രസിദ്ധ ഗാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്രതിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ നേരിയ ഇടിവ്. പവന് 200 കുറഞ്ഞ് 1,07,600 ഗ്രാമിന് 25 കുറഞ്ഞ് 13,450 ഇന്നത്തെ വില. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായമില്ല. മീഞ്ചന്ത ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. തൃശൂർ നെടുപുഴയിൽ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങിക്കാണാതായ 2 മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയും ഇയാളുടെ സുഹൃത്തുമാണ് മരിച്ചത്. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി VD സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആയിരുന്നു ചടങ്ങ്. സംസ്ഥാനത്തെ അൺഎയ്ഡഡ് സ്കൂൾ മുഖാന്തരം സമാഹരിച്ച തുക ഉപയോഗിച്ച് ചൂരൽമലയിലെ ശശിധരനാണ് അസോസിയേഷൻ വീട് നിർമ്മിച്ചു നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10 മൊറോക്കോ കാനഡയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം രാജസ്ഥാനിലെ ബലോത്രയിൽ 100,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അദാനിയുടെ വക്താവായി മാറുന്നത് ഉപേക്ഷിച്ച് സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ അടിയന്തര നടപടികളിലേക്ക് സംസ്ഥാന ഗവൺമെന്റ് കടക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് മന്ത്രി എം ലിജു. സഹകരണ മേഖല പ്രതിസന്ധിയിലാണ്, അഴിമതിയിലാണ് എന്ന സന്ദേശം കൊടുക്കുന്നത് സഹകരണ മേഖലയോട് ചെയ്യുന്ന അപരാധമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായി മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥ ഇല്ലെന്നും പകർച്ചവ്യാധി നിയന്ത്രിക്കാനായതായും അദ്ദേഹം കോഴിക്കോട്ട്.

പറഞ്ഞു. കെ മുരളീധരൻ കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിച്ചു. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തി വിവരശേഖരണം പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇടുക്കി കട്ടപ്പന നരിയൻപാറയ്ക്ക് സമീപം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. നരിയൻപാറ മുരളിപ്പറമ്പിൽ സജി തോമസാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. നാളെ പുലർച്ചെ 2:30 പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് എന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് തിരിച്ചു വിളിക്കുന്നതാണ്. നമ്പർ പറയാം, 9400024440.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലെ ആദ്യ കോളർ ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: രാജേഷ്, വടകര.
1: വടകരയിൽ നിന്നും രാജേഷ്. ഇപ്പൊ മഴ ഉണ്ടോ അവിടെ?
2: ഇല്ല,
1: മഴയില്ല. ഇന്ന് അധികം രാവിലെ മാത്രമേ ഉള്ളൂ ഇപ്പൊ മഴ.
2: രാവിലെ ഉള്ളൂ മഴ.
1: മഴ വേണ്ട, മഴ വേണ്ടത്ര കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതി പറയുന്നുണ്ട്. ശരിയാണോ വടകരക്കൊക്കെ? അതെ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? ഇപ്പൊ കുറച്ചായോ വിളിച്ചിട്ട്?
2: ഓക്കെ,
1: ഏതാ പാട്ട് വേണ്ടേ?
2: സ്വന്തം ജാനകി കുട്ടിയിലെ.
1: എന്ന് സ്വന്തം ജാനകി കുട്ടിയിലെ? ഓക്കെ, യേശുദാസ് പാടിയ ഗാനം അല്ലേ? അതെ, ഗാനരചനയും സംഗീതവും കൈതപ്പറാണ്. ഓക്കെ, അപ്പൊ ആ പാട്ട് കേട്ടാലോ.
2: ഓക്കെ,
1: ശരി, താങ്ക് യു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: അടുത്ത ആള് ലൈനിലുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: ശ്രീജ, വളയനാട്.
1: വളയനാട് നിന്നും ശ്രീജ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം, പിന്നെ മഴ ഉണ്ട്
1: ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ട്, അതന്നെ എല്ലാവർക്കും പരാതി. ഇപ്പോ മഴ പെയ്യുന്നുണ്ട്, അതിനുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാ വേണ്ടത്ര അങ്ങോട്ട് പെയ്യുന്നില്ല അല്ലേ? ഇപ്പൊ വെയിലാന്നൊക്കെയാ കേക്കണേ. എങ്ങനെ? അറിയാം. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അല്ലേ? എന്റെ വീട് വാഴക്കാട്. അല്ല, മലപ്പുറം. അപ്പൊ വളയനാട് ഇപ്പോഴും മഴക്കാറും മഴയൊക്കെ ഉണ്ട്. പക്ഷെ നേരത്തെ വടകരയിൽ നിന്ന് വിളിച്ച ആൾക്ക് മഴ ഇപ്പം കഴിഞ്ഞു, രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. അതന്നെ, ചിലവർക്ക് ഉണ്ടാവും ചിലവർക്കില്ല. ഓക്കെ,
2: ഭക്ഷണമൊക്കെ?
1: അതെ, ആ കിട്ടാറൂല്ലേ?
2: ബോബി സാറ എടുക്കൽ അധികം അവരുള്ള.
1: അതെ, അപ്പൊ വലിയ സന്തോഷം.
2: സന്തോഷമായി, കുറേയായി വിളിക്കാൻ നോക്കുന്നു.
1: ഇപ്പൊ കിട്ടിയല്ലോ, നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമ്പോ കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ല പാട്ട് പറഞ്ഞില്ല കേട്ടോ.
2: പാട്ട് സമസ്യ എന്ന പടത്തിലെ കിളി ചിലച്ചു എന്നുള്ള പാട്ട്.
1: കിളി ചിലച്ചു വള ചിരിച്ചു അല്ലേ? ഓക്കെ, ആരോ പാടി? യേശുദാസ് പാടിയ പാട്ടല്ലേ? ഓക്കെ, ഓ എൻ വി കുറുപ്പിന്റെ വരികളാണ്,
2: ഉദയവാനു
1: സംഗീതമാണ്. ഓക്കെ, കേക്കാട്ടോ.
2: ഓക്കെ,
1: താങ്ക് യു.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
3: ഹലോ.
4: ഹലോ മാഡം.
3: നമസ്കാരം. ആരാണ് വിളിക്കുന്നത്?
4: പ്രേമ. എന്റെ പേര് പ്രേമ എന്നാണ്.
3: പ്രേമ എന്നാണ്. ഓക്കെ. പ്രേമ എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലം?
4: പാവങ്ങാട്.
3: പാവങ്ങാട്.
4: ചീനാ പ്ലാസ്റ്റിക്.
3: ഓക്കെ. എന്താ ചെയ്യണത്?
4: ഞാന് സുഖമില്ലാത്ത ഒരാളാണ്. കാലിലെല്ലൊക്കെ പൊട്ടി.
3: അതെ. എന്ത് പറ്റിയതാ? ഇല്ല,
4: വഴിക്ക് വീണതാ.
3: അതെ. എത്ര ദിവസമായി?
4: ചെയ്യുമ്പോ വീട്ടില് വർക്ക് ഏരിയ തുടക്കുമ്പോ വഴിക്ക് വീണതാ.
3: ശരി. എത്രയായി?

0: നല്ലോണം എത്രയായി ഇപ്പൊ കാല് പൊട്ടിട്ട്?
1: ഇതിപ്പോ ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിനോളായി, പക്ഷെ തൊടയുടെ അല്ല പൊട്ടിയത്.
0: ഓ, അപ്പൊ സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ?
1: വീട്ടിലെ ജോലിയൊക്കെ മോനെ എടുക്കും, അവൻ പണിക്ക് പോകുമ്പോ ഹോട്ടലിന് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും.
0: അതെ, അപ്പൊ തീരെ നടക്കാൻ പറ്റുന്നില്ല.
1: ഇല്ല ഇല്ല, എനിക്ക് ഇവിടെ നട്ടലിന്റെ അവിടുന്ന് മജ്ജന്റെ അവിടുന്ന് എല്ലാം കുത്തിയെത്തിട്ട് അങ്ങനെ ആകെ അധികം നിക്കാനൊന്നും പറ്റില്ല.
0: കുറെ നേരം നിക്കാനൊന്നും പറ്റുന്നില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ലേ?
1: ഓ, അത്യാവശ്യ കാര്യം ഇപ്പൊ ഇവിടെ ഇതുണ്ട്, പഞ്ചായത്തു നിന്ന് എനിക്ക് കസാര
0: വീൽചെയർ
1: തന്നിട്ടുണ്ട്, അതില് പ്രയോഗിക്കാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
0: ഓക്കെ, അവനവന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ അല്ലേ? മോൻ ജോലിക്ക്
1: മോളിൽ ഇരുന്നിട്ട് അവൻ എന്തെങ്കിലും സഹായിക്കും, ഇങ്ങനെ പച്ചക്കറിയോ അങ്ങനെ മുറിച്ചതൊക്കെ കഴിയും, അല്ലാണ്ട് നിക്കാൻ അധികം പറ്റും. നിക്കുമ്പോഴേക്കും നട്ടലിന് നടന്ന് വീടിനെ വരും.
0: എന്നാലും നമുക്ക്
1: പൊട്ടിയതാണ്,
0: അത് സെറ്റ് ആവാൻ കുറച്ച് സമയം പിടിക്കുന്നു പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഉണ്ടോ?
1: അത് മേഡം അങ്ങനെ ഇപ്പൊ ഇവിടെ പാലിയേറ്റീവ് സിസ്റ്റർമാര് വരും, അപ്പൊ അവര് പ്രഷറും ഷുഗറൊക്കെ നോക്കും. പിന്നെ മെഡിക്കലിലേക്ക് പോണം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഓട്ടോയിൽ പോണ്ടേ, അതല്ല എനിക്ക് വേറെ വാഹനത്തിനൊന്നും പോകാൻ പറ്റില്ല.
0: അത് ശരി.
1: അവിടെ ഇവിടെ ഇപ്പൊ ഞങ്ങള് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ.
0: ആദ്യം
1: ഞങ്ങള് പന്തിരിക്കാവ് ആയിരുന്നു.
0: അത് ശരി. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനും മോനെ സഹായിക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരു ആശ്വാസം.
1: അതൊക്കെ ചെയ്യും, നിക്കാൻ കഴിയില്ല,
0: വേദന, നീര് വരുന്നുണ്ടാവും അല്ലേ?
1: ഭയങ്കര വേദന. ആ തൊടേന്റെ എല്ല് പൊട്ടിയതിനെ കൊണ്ട്
0: നിക്കാനും പ്രയാസായിരിക്കും.
1: നിക്കാൻ ഞാൻ മോനോട് കൊറേ പറഞ്ഞു വിളിച്ചേരെ.
0: ശരി, എന്തായാലും കിട്ടിയല്ലോ, നമുക്ക് കേൾക്കാറുണ്ടല്ലോ അല്ലേ? കേൾക്കാറില്ലേ?
1: ഓ, എന്റെ കുട്ടിക്കാലത്തെ ഉള്ളതാണ് റേഡിയോ, പഴയ പാട്ടിനോട് എനിക്ക് വലിയ ഇഷ്ടം.
0: അതെ, ഓക്കെ.
1: അപ്പൊ സുബൈദയിലെ പാട്ട് ഇപ്പൊ ഈ മേഡം ഇപ്പൊ വെച്ചാ
0: സുബൈദയിലെ പാട്ട് വെച്ചരാം. ഓക്കെ,
1: സുബൈദയിലെ ഏത് നല്ലൊരു പാട്ട് വെച്ചാ ഇനി വിളിക്കുമ്പോ. ഇനിയിപ്പോ ആള് എല്ലാവർക്കും വിളിക്കാറില്ലല്ലോ, അപ്പൊ സാർ ഞാൻ അധികം സംസാരിക്കുന്നില്ല.
0: ഓക്കെ, താങ്ക് യു. എന്തായാലും പാട്ട് കൊടുക്കാട്ടോ സുബൈദയിലെ. എല്ലാവരും ഈശ്വരിയും അഞ്ജലി എല്ലാവരും കൂടെ പാടിയ പാട്ടാണ് ഈ ചിരിയും ചിരിയല്ല എന്നുള്ള പാട്ട്. പി ഭാസ്കറിന്റെ വരികളാണ്, ബാബുരാജാണ് സംഗീതം. നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്നാല്
1: മാഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് ശ്രീദേവി.
1: താങ്ക് യു മാഡം.
0: ഓക്കെ, താങ്ക് യു.

മാനിന്റെ നോട്ടം അൽവിൽ മുഹബത്തിൻ മയിലാട്ടം മയ്യണി കണ്ണിൽ മാനിന്റെ നോട്ടം അൽവിൽ മുഹബത്തിൻ മയിലാട്ടം കോജ രാജാവിൻ തോട്ടത്തിലുണ്ടായ

0: മണവാട്ടി പെണ്ണിന്റെ വർണ്ണന കേൾക്കുമ്പോൾ മരന്റെ കവിളത്ത് മൈലാഞ്ചി.
1: പുള്ളിമാൻ കുട്ടിയെ പാടിപ്പുകഴ്ത്തുമ്പോൾ അല്ലൻ്റെ

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
5: ഹലോ, നമസ്കാരം.
6: ഹലോ,
5: നമസ്കാരം. ആരായിരുന്നു?

0: നമസ്കാരം, ഞാൻ സുനിൽ പറമ്പിൽ ബസാർ.
1: സുനിൽ പറമ്പിൽ ബസാർ,
0: വസന്തം സുനിൽ എന്നാ അറിയപ്പെടുക?
1: വസന്തം സുനിൽ, അതെന്താ അങ്ങനെ?
0: ചെറിയൊരു ഷോപ്പുണ്ട് വസന്തം എന്ന പേരുള്ളേ.
1: അങ്ങനെ, അത് ശരി. എന്താണത് ഷോപ്പിന്, എന്തൊക്കെയല്ലേ?
0: ചെറിയ ടെക്സ്റ്റൈൽസ്, ആദ്യം റെഡിമെയ്ഡ് ഒക്കെ ഉണ്ട്, ഇപ്പൊ ടെക്സ്റ്റൈൽസ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. കൂടെ കുറച്ച് പിന്നെ മേക്സി അങ്ങനത്തെ സാധനങ്ങളുണ്ട്, പിന്നെ ടൈലറിംഗും ഉണ്ട്, പിന്നെ പൂജാ സാധനങ്ങളുണ്ട്.
1: അപ്പൊ മൊത്തം ഒരു വസന്തം തന്നെയാണ്.
0: അങ്ങനെ പോണു, 10-26 വർഷമായി.
1: നല്ല
0: കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്താണ് വിളിച്ചിട്ട് കിട്ടിയത്.
1: അതെ,
0: മറ്റേ സാറില്ലേ,
1: ബോബി സാറ്,
0: ബോബി സാറിനെ കിട്ടി. 3-4 പ്രാവശ്യം അവരെ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്, കുറെ മുന്നേ. കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ലാസ്റ്റ് സംസാരിച്ചത് അല്ല, ബോബി സാറായി സംസാരിച്ചത്, പിന്നെ കൃഷ്ണകുമാർ സാറായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചു.
1: ഞാൻ കരുതി 4 വർഷമായിട്ട് പിന്നെ ഇപ്പോഴാണോ ഫോൺ കിട്ടുന്നതെന്ന്.
0: അല്ലല്ല, അതിന് ശേഷം 4 വർഷത്തിലല്ല, ഇപ്പൊ മൂപ്പര് പിരിയുന്നതിന്റെ കുറച്ചു മുന്നേ കൃഷ്ണകുമാർ സാർ പിരിഞ്ഞല്ലോ.
1: അതെ അതെ,
0: ഒരു ഏകദേശം ഒരു 2-3 മാസം, 6 മാസം കിലോ
1: ഏപ്രിലായിരുന്നു. പിന്നെ എവിടെ സ്ഥലം പറഞ്ഞു, ഞാൻ വീണ്ടും മറന്നു. പറമ്പിൽ ബസാർ. ഓക്കെ, അപ്പൊ വസന്തം സുനിൽ അല്ലേ.
0: നിങ്ങളെ റേഡിയോ നാടകോത്സവത്തിന് കേട്ടിരുന്ന ഒരു നാടകം മോഹൻലാൽ അഭിനയിച്ച ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം ഇഷ്ടപ്പെട്ടു.
1: അതെ,
0: ഇവിടെ നാടക കലാകാരന്മാരെ ഇഷ്ടമായി എന്റെ സുഹൃത്തുക്കളായിട്ടും ശാന്തകുമാർ പ്രൊഫഷണൽ ആർട്ടിസ്റ്റിലായിരുന്നു.
1: അതെ,
0: അവരൊക്കെ നാടാണ്, അറിയുന്ന ആളാണ്.
1: സുനിൽ നാടകത്തിൽ ഉണ്ടാവാറുണ്ടോ?
0: ഞാൻ കുറച്ച് ഗൾഫിലൊക്കെ ഉണ്ടായി, അന്നപ്പം ഉണ്ടായിരുന്നു. അവിടെ അവിടുത്തെ പിന്നണി വർക്ക് ഉണ്ടായിരുന്നു കുറെ.
1: അങ്ങനെ അഭിനയത്തിലേക്കില്ല,
0: അഭിനയം കോറസ് ആയിട്ട് ആരും ഇല്ലെങ്കിലൊക്കെ നിൽക്കും, അങ്ങനെ പിന്നണി വർക്ക് ആയി കൂടുതൽ.
1: അതാണോ കൂടുതൽ ഇഷ്ടം?
0: രംഗ സജ്ജീകരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ.
1: അത് ശരി. ഇപ്പൊ നാട്ടിൽ അങ്ങനെ നാടക പ്രവർത്തനങ്ങളൊക്കെ കുറച്ച് കുറവാണോ?
0: കഴിയില്ല, ജീവിതായില്ല, അന്നൊന്നും അന്ന് അതുമാതിരിയല്ല. പിന്നെ ജീവ പ്രാരാബ്ധയില്.
1: ഓക്കെ,
0: നാടകമായിട്ട് നടന്നാലും കുടുംബ കുളന്തോണ്ടും.
1: ആണോ, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും
0: അല്ല, ഇവിടെ ഇപ്പൊ സജീഷ് ഒക്കെ വർക്കുന്നുണ്ട് നാടകത്തിൽ, ഇപ്പൊ ഓൾറെഡി ഉണ്ട്. പക്ഷെ അവനെ കെഎസ്ഇബിയിൽ വർക്കുന്ന ഒരു ടൈം പോകുന്ന.
1: അതെ, രണ്ടും നോക്കണം നമ്മള്. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടുംബം നോക്കാതെ പറ്റില്ല. രണ്ടും വേണം, നമ്മൾ ഇഷ്ടവും വേണം, അതേസമയം കുടുംബവും നോക്കണം.
0: പിന്നെ എപ്പോഴെങ്കിലും കടയാണെ കൊണ്ട് 10 മണിയൊക്കെ ആകുമ്പോൾ പൂട്ടാ, എപ്പോഴെങ്കിലും ഒക്കെ പിന്നെ കല്യാണപ്പറിലൊക്കെ പോവാ. അന്നപ്പോ ഒരു 10-20 സ്റ്റേജിൽ ഇപ്പൊ പാടിയിട്ടുണ്ട്,
1: കലാകാരനൊക്കെ ഇങ്ങനെ ഉണരും. അപ്പോ
0: അതിങ്ങനല്ല, പിന്നെ മെഹബിലേക്ക് വിളിക്കലുണ്ട്, പിന്നെ ഖത്തറിലൊക്കെ വെച്ചിട്ട്. ഖത്തറിലായിരുന്നു
1: അവിടെ എന്തായിരുന്നു ജോലി? ടെക്സ്റ്റൈൽസ്.
0: മെഹബിലൊക്കെ ഇപ്പൊ അങ്ങനെ സമയം കിട്ടാറില്ല.
1: അത് ശരി, ഇനിയിപ്പോ ഇഷ്ടത്തിനൊക്കെ സമയം കുറച്ചൊക്കെ ഉണ്ടാക്ക, ബാക്കി കുറച്ചൊക്കെ ബിസിനസ് നോക്കാം. എന്നാ നല്ല നല്ല രീതിയിൽ പോട്ടെ, അവസരങ്ങളൊക്കെ കിട്ടട്ടെ. ഇന്ന് ഏതാ പാട്ട് വേണ്ടേ?
0: ഇന്നിപ്പോ
1: ഓക്കെ, അത് കേക്കാ നല്ല. ശരി, ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: The Real FM 103.6.
1: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
2: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: അജേഷ്,
2: കൊല്ലത്തുനിന്ന്. പരിചയമുണ്ടല്ലോ. അതെ, ലോങ്ങോ? എങ്ങോട്ട് പോയി? അങ്ങനെ വിളിച്ചിട്ട് കൊറേ ആയിരുന്നു അല്ലേ. ഞാൻ കരുതി എന്തോ യാത്ര പോയതാണോ. ഓക്കെ, കൊല്ലത്ത് എന്തൊക്കെയാ വിശേഷം? നമ്മുടെ കൊയിലാണ്ടി കൊല്ലല്ലേ. അവിടെ എന്തൊക്കെയാ
3: വിശേഷം?
2: എന്താ ചെയ്യണേ?
3: ഇലക്ട്രിക്കൽ.
2: ഓക്കെ, അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വർക്കുകൾ വരുന്നുണ്ടല്ലോ അല്ലേ.
3: അതെ,
2: അപ്പൊ നമ്മൾ അങ്ങോട്ട് വിളിക്കും. വാട്സാപ്പില് ഹായ് അയച്ചാ നമ്മള് തിരിച്ചു വിളിക്കും എന്തായാലും. അപ്പൊ കിട്ടിയല്ലോ. ഓക്കെ, ഏതാ പാട്ട് വേണ്ടത്? പണിയുടെ ഇടയിലാണോ വിളിക്കണേ? കഴിഞ്ഞു വന്നു. ശരി, വീട്ടിലെത്തിയപ്പോ നമ്മൾ യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ, എൻ അമ്മയൊന്ന് കാണാം അല്ലേ.
3: ഓക്കെ,
2: കൈതപ്രത്തിന്റെ രചനയാണ്, മോഹൻ സിത്താരയുടെ സംഗീതമാണ്. ഓക്കെ, എന്നാ പാട്ട് കേട്ടാലോ. ഓക്കെ, സന്തോഷം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് സുഹറ.
1: സുഹറ, സുഹറ എവിടുന്നാ വിളിക്കുന്നത്? ഒളവണ്ണ കമ്പിളിപ്പറമ്പ്. ഓക്കെ, അപ്പൊ അവിടെ അടുത്ത് തന്നെയാണ്. ഉച്ചയൂണൊക്കെ റെഡിയായോ? ആ, ഞാൻ വിചാരിച്ചു എന്താ 2 മണിയൊക്കെ ആയിട്ട് വാർക്കാൻ പോകുന്നേ ഉള്ളു. അപ്പൊ കുറച്ച് ലേറ്റ് ആയി. റേഷൻ കാർഡിലല്ലേ? ശരിയായി വന്നിട്ട് അതോ അപേക്ഷ കൊടുത്തിട്ട്?
2: ശരിയായിട്ടില്ല, രണ്ട് പേരായ കാരണം അതും കുറച്ച് ബുദ്ധിമുട്ടിലാണ്.
1: അത് ശരി. പിന്നെ വേറെ വിശേഷങ്ങൾ എന്താണ് കമ്പിളിപ്പറമ്പ്? എന്റെ പേര് ശ്രീദേവി. ഓക്കെ, പാട്ട് ഏതാ വേണ്ടത്? കൊറേ വിളിക്കാറുണ്ടായിരുന്നോ?
2: വിളിക്കാറുണ്ടായിരുന്നു, എപ്പോഴും ഞാൻ വിളിക്കും. രാത്രി രഞ്ജിനിയിലേക്ക് വിളിക്കാൻ കിട്ടാറില്ല.
1: അത് ശരി, ഇപ്പൊ കിട്ടിയല്ലോ അല്ലേ?
2: ഓ, ഇപ്പം കിട്ടി, സന്തോഷം.
1: നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ നമ്മൾ അതുപോലെ അങ്ങോട്ട് വിളിക്കും. അപ്പൊ അങ്ങനെ കിട്ടാത്തവർക്ക് ഒരു അവസരം ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തീരുമാനം എടുത്തത്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടേ? സുലേഖ മൻസിലെ പാതിച്ചിരിയാണോ? ഓക്കെ, എന്നാ കേക്കാം. പാടിയത് വിഷ്ണു വിജയ്, പുഷ്പവതി.

0: ഗാനോത്സവം.
1: ഇന്നത്തെ ഗാനോത്സവത്തിലെ അവസാന കോളർ ആരാ നോക്കാം. ഹലോ,
2: നമസ്കാരം മാഡം.
1: നമസ്കാരം.
2: കൊല്ലം
1: പിഷാരിക്കാവ് എന്ന് ആരാണ്?
2: സജി.
1: നേരത്തെ മുന്നേ ഒരാളും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പിഷാരിക്കാവ് തന്നെ. ശരി, ഞങ്ങൾ പരിചയക്കാരാണ്. ഓക്കെ സജി, എന്താ ചെയ്യണേ?
2: ഞാൻ ഫാബ്രിക്കേഷൻ വർക്ക്, അലൂമിനിയം ഫാബ്രിക്കേഷൻ.
1: ഓക്കെ, നമുക്ക് സമയം അധികമില്ല, പാട്ട് ഏതാന്ന് പറഞ്ഞോളൂ.
2: ഈ യാത്രയിലെ യാത്രക്കാരൻ സിനിമയിലെ കേന്ദ്ര സാർ പാടിയ പാട്ടില്ലേ, കാവ്യഭാവന മഞ്ചേരികൾ എന്നുള്ള
1: പാട്ട് കൊടുക്കാം കേട്ടോ. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, ജി ദേവരാജ മാഷ സംഗീതം. ഓക്കെ, പാട്ട് കൊടുക്കട്ടെ. ശരി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം മൂന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, എ കെ സുജിത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.
1: ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
2: തീർച്ചയായും നിങ്ങൾക്ക് പോകാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസുമില്ല.
3: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ, മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ,
5: ഓൺലൈൻ ന്യൂസിൽ ജോലി ചെയ്യുന്നോണ്ട് ഇവരുടെ സ്വഭാവവും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ എന്ത് പറയാനാ?
4: കാര്യം തെളിച്ചു പറയാ കമല.
5: തെളിച്ചു പറയാൻ ഒന്നുമില്ല. ഓന്തട്ട ശ്രദ്ധിച്ചിട്ടില്ലേ, വല്ല പൊട്ടും പൊടിയും മാത്രം അറിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക് അക്ഷരത്തിലാ ഓൺലൈൻകാരെ ന്യൂസ് കൊടുക്കുക. വായിച്ചു വന്നാ ഒന്നും കാണത്തുമില്ല. അതുപോലെ തന്നെ ആയില്ലേ ഇതും? വിവാഹ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഇറങ്ങിയിട്ട് നാണം കെട്ടത് നമ്മളല്ലേ?
4: ശരിയാ, വേണമെങ്കിൽ ചിത്ര നിനക്ക് ഇതും ഒരു വാർത്തയാക്കാം.
6: നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുമൊന്നും വേണ്ട.

0: ഒരബദ്ധം ഒക്കെ ആർക്കും പറ്റും.
1: അബദ്ധം പോലും നല്ല കൂട്ടരാന്നാ തോന്നണേ. കഷ്ടം, അവരെ പിണക്കി വിട്ടല്ലോ.
0: പിന്നെ രണ്ടാം കെട്ടുകാരനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്?
1: ഇമ്മാതിരി പണി കാണിക്കുന്ന നിന്നെ അന്വേഷിച്ച് ഇനി നാല് കെട്ടിയവൻ കൂടി വരില്ല എന്നിട്ടല്ലേ?
0: ഞാൻ ഓർക്കുന്നത് അതല്ല. ആ സോമശേഖരൻ നായരുടെ മകള് ഇത്ര നാളായിട്ട് മുങ്ങി നടക്കുന്ന എന്തുകൊണ്ടായിരിക്കും?
1: ആ ഇൻസ്പെക്ടറെ കൂട്ടി നീ അന്വേഷിക്കാൻ ഇറങ്ങിക്കോ, ഇനി അതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ.
2: മോളെ, നിയമപ്രകാരം 7 വർഷമായിട്ടും ഒരാളെ പറ്റി വിവരമൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടതായി കണക്കാക്കാൻ നിയമമില്ലേ? ഒരുപക്ഷേ ആ കുട്ടി.
1: അതെ, ചർച്ച മതിയാക്ക്. അച്ഛനും മോളും കൂടി ഊണ് കഴിക്കാൻ വന്നാട്ടെ.
2: ആ, അതൊരു നല്ല കാര്യമാ. വാ മോളെ.

0: നമസ്കാരമുണ്ട് ചന്ദ്രകുഞ്ഞേ.
1: നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം അകത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
2: ആരാ ചന്ദ്രു വന്നത്?
1: വേറാര്, ബ്രോക്കർ സുര.
0: കാര്യങ്ങൾ എനിക്കൊന്ന് വിശദീകരിക്കണമെന്നുണ്ട്. എന്നിട്ട്
1: അടി എന്നിട്ട് തുടങ്ങിയാൽ മതിയെന്നാണോ?
0: അയ്യോ അയ്യോ കുഞ്ഞേ,
2: എന്ത് വിശദീകരിക്കാമെന്നാണ് സുര പറയുന്നത്?
0: അത് സോമൻ ചേട്ടാ, രാവിലെ ആ കുട്ടി ചെറിയൊരു ആവേശം കാണിച്ചു, പ്രായത്തിന്റെ അവിവേകമാണെന്ന് കരുതി അതങ്ങ് വിട്ടേക്കണം. നോക്ക്, വേറെ മൂന്ന് നാല് കുട്ടികളുടെ ബയോഡാറ്റയും ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. പറ്റുമോന്ന്?
1: ഹാ, അത് കൊള്ളാം. ആദ്യത്തെ ആലോചന കാരണം സംഭവിച്ച പുകലുകൾ പോരെ, ഇനി ഈ നാട്ടിൽ ഉണ്ണിയാർച്ചമാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്.
0: ശരിക്കും അതൊരു പാവം കുട്ടിയാ, ജേർണലിസം പഠിച്ചതുകൊണ്ടുള്ള ഒരു ചെറിയ അസ്ഥിരതയായിട്ട് കണക്കാക്കിയാൽ മതി. ദാ ഈ മൊബൈലിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഏ
1: വേണ്ട സുരേ, തൽക്കാലം ഈ പെണ്ണന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തി വച്ചിരിക്കുക.
2: ഇന്നാട്ടിൽ ഞങ്ങൾ പുതിയതായതുകൊണ്ട് പലർക്കും ഒരു അകൽച്ച തോന്നാം. ഒന്നുകൂടി പരിചയമായിട്ട് പോരെയെന്ന് ഞാനും ആലോചിച്ചു. പോലീസുകാർ വന്നതും മറ്റും ഇപ്പൊ തന്നെ നാട്ടിലൊരു സംസാരമായിട്ടുണ്ടാവും.
0: ഏയ്, അതൊന്നും കാര്യമാക്കണ്ടെന്നേ, നാട്ടിൽ നല്ല കുട്ടികൾക്ക് ഒരു പഞ്ഞവുമില്ല. ചന്ദ്രുവിന്റെ യോഗ്യതയ്ക്ക് പവൻമാർക്ക് പിന്നീട് തന്നെ ഞാൻ കൊണ്ടുതരും.
2: എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ. ആ സുരേ, ഇത് വെച്ചോ, രാവിലെ ഞാൻ തരാമെന്ന് പറഞ്ഞു തുക.
0: വേണ്ട സോമഞ്ചേട്ടാ, ഞാനങ്ങനെ കാശിനു വേണ്ടി മാത്രം തൊഴിൽ നോക്കുന്ന ഒരാളല്ല. ചന്ദ്രുവിന് നല്ലൊരു ബന്ധം എത്തിച്ചു തന്നിട്ടേ ഞാൻ ഇനി കാശ് വാങ്ങിക്കത്തുള്ളൂ. അതെന്റെ തീരുമാനമാണ്.

0: ആ ഞാനിത്തിരി വൈകിപ്പോയി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം ഓരോരോ തിരക്കുകളാണ്. എന്താ ചിത്ര കാണണമെന്ന് പറഞ്ഞത്?
1: വേറൊന്നിനുമല്ല സർ, രാവിലത്തെ സംഗതി അല്പം ചീറ്റിപ്പോയി. എന്നാലും എനിക്കിപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
0: ചിത്ര അതിനിയും വിട്ടില്ലേ? ആ രണ്ടാം കെട്ടുകാരൻ്റെ പുറകെ ഇനിയും പോകുന്നത് എന്തിനാ?
1: പുറകെ പോകുന്നൊന്നുമല്ല സർ, പക്ഷെ ആ കല്യാണം കഴിച്ച കുട്ടി എന്തിനായിരിക്കുമോ ഓടിപ്പോയത്, അതറിയാൻ ഒരു ചെറിയ ആകാംക്ഷ.
0: ഉത്തരം സിമ്പിളല്ലേ? ആ പെൺകുട്ടിയുടെ അച്ഛനും ചന്ദ്രുവും ഒന്നിച്ചല്ലേ താമസം? അപ്പോ തെറ്റ് പൂർണ്ണമായും പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും. അല്ലെങ്കിൽ ഒരച്ഛനും ആ പയ്യനെ കൂടെ താമസിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നത് മകൾ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമെന്നോണമാണ് ആ അച്ഛൻ ചന്ദ്രുവിന് വേറൊരു കല്യാണം തിരയുന്നത്.
1: പക്ഷേ ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഞാനൊരു കൺക്ലൂഷനിലെത്തില്ല.
0: 7 വർഷമായി തിരയുകയാണെന്ന് അവര് തന്നെ പറഞ്ഞു. ഇത്ര നാളും കണ്ടെത്താത്ത ആ കുട്ടിയെ ചിത്ര എവിടെ പോയി കണ്ടുപിടിക്കാനാ?

0: പോയി തിരയുകയാണ്. ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ സാർ. യഥാർത്ഥത്തിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. എന്തിനാ നമ്മൾ അവരുടെ വാക്കുകളെ മാത്രം വിശ്വസിക്കുന്നത്?
1: ചിത്രേ, ചിത്രയാണോ അതും ഞാനാണോ പോലീസ്? ന്യൂസ് പോർട്ടലിലെ പണി വിട്ടിട്ട് വേണമെങ്കിൽ പോലീസ് ചേരാൻ ശ്രമിക്കാം കേട്ടോ.
0: സാർ, ഒരു ജേണലിസ്റ്റിന് അല്പം പോലീസ് ബുദ്ധിയൊക്കെ ഉണ്ടാവാം. കേട്ടിട്ടില്ലേ, പല കേസുകൾക്കും പോലീസിന് ലീഡായിട്ടൊരു പത്ര റിപ്പോർട്ട്, അതുപോലെ ഇതും.
1: അപ്പോ ചിത്ര സീരിയസ് ആയിട്ട് ഇതിന്റെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചോ?
0: ഒരടിയുടെ വേദന ഞാൻ മറക്കും, പക്ഷേ ഈ ചമ്മലിന്റെ ജാള്യത എന്റെ ഉള്ളിൽ നിന്നങ്ങോട്ട് മായുന്നേയില്ല.

0: ഹാ, ചന്ദ്ര ഓഫീസിലെത്തിയോ? ഞാൻ കരുതി കല്യാണക്കുറിയൊക്കെ ആയിട്ടാണ് ഇനി ഓഫീസിലേക്ക് വരുന്നതെന്ന്.
1: തമാശ കളലേഖ, സംഭവിച്ച എന്താണെന്ന് ഞാൻ അന്ന് തന്നെ തന്നോട് ഫോൺ ചെയ്തപ്പോ പറഞ്ഞതല്ലേ. ആ, അതൊക്കെ വിട്. ആ ജുവലറിക്കാരുടെ ആടിന്റെ പ്രിവ്യൂ കാണിച്ചോ, എന്താ അവരുടെ റിയാക്ഷൻ?
0: നമ്മുടെ കമ്പനിയുടെ വർക്ക് ആരെങ്കിലും ഇതുവരെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം സെറ്റാണ്. എനിക്കറിയേണ്ടത് വേറൊന്നാണ്. എന്താണ് ചന്ദ്രുവിന്റെ അടുത്ത പ്ലാൻ?
1: ഓ, എന്ത് പ്ലാൻ? ഫീനിക്സ് മാളിലെ ഇവന്റിന്റെ കാര്യമാണോ? അതൊന്നും നോക്കണ്ട ലേഖേ, അത് ആ കന്നഡക്കാരൻ കൃഷ്ണപ്പയുടെ കമ്പനിക്കേ കിട്ടൂ. നമ്മൾ വെറുതെ അതിന്റെ പുറകെ പോകണ്ട.
0: ഏയ്, വർക്കിന്റെ കാര്യമല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമരത്തിന്റെ പേര് പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ചന്ദ്രുവിനെ വിവാഹ തട്ടിപ്പ് വീരനാക്കിയ ചിത്ര എന്ന പെൺകുട്ടിയുടെ പിറകെ പോകുന്നില്ലെന്നാ ചോദിച്ചത്.
1: എന്തിന്? അതൊക്കെ അപ്പോഴേ വിട്ട കേസല്ലേ.
0: വിടരുതെന്നാ ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ സ്മാർട്ട് ആവണം, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. ലെവൽ ഡബിൾ സ്മാർട്ടാ ചന്ദ്രു.
1: അതിന്?
0: ഈ കമ്പനിയെ ചന്ദ്രു എന്റെ ബോസാണ്, പക്ഷേ കമ്പനിക്ക് പുറത്ത് ഒന്നിച്ചു പഠിച്ച സുഹൃത്ത്. ആ സുഹൃത്തിനെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
1: ലേഖ, നീ എന്ത് ചെയ്യാൻ പോവുക?
0: ഓവർ സ്മാർട്ട് കളിക്കുന്നവർക്ക് മറച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. അങ്ങനെ ഒരു ഭൂതകാലം ചിത്രക്കുണ്ടെങ്കിൽ ഞാൻ കുഴിക്കും. കുഴിച്ച് കുഴിച്ച് അസ്ഥി കൂടങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ തോണ്ടും.
2: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ നാലാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ.

FM പ്രധാന വാർത്തകൾ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെയും പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിനോദസഞ്ചാരം, വ്യവസായം, തൊഴിൽ മേഖലകൾക്ക് പദ്ധതി പുത്തൻ ഉണർവ് നൽകുമെന്ന് പ്രധാനമന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന നിസ്തുലമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വയനാട് നമ്പ്യാർകുന്ന് ചെമ്പകക്കുണ്ട് പ്രദേശത്ത് സെൻസസ് ജോലിക്കിടെ അധ്യാപകന് നായയുടെ ആക്രമണം. ചീരാൽ AUP സ്കൂളിലെ അധ്യാപകൻ ഷിംജിത്തിനാണ് നായയുടെ കടിയേറ്റത്. പത്തനംതിട്ട കോന്നി കൂടലിൽ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി സ്കൂൾ കൌൺസിലിംഗിനിടെ 13-കാരിയുടെ വെളിപ്പെടുത്തൽ. ഒരു പെൺകുട്ടിയുൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കയെ നേരിടും. FM പ്രധാന വാർത്തകളിനി 4 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്ക് അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറയാം, 9000224440. ആദ്യ ഗാനം കോഹിനൂർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം നൽകിയത് രാഹുൽ രാജ്.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
4: പഴയത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
5: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
4: TV, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
5: പലിശരഹിത വായ്പ

0: സൗകര്യവും.
1: TNC അപ്ലൈ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: മാവൂരിൽ നിന്നും വൈഗ അഭിനവ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി ഇളയരാജ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: സത്യനായർ കരിവള്ളിക്കുന്നിൻ്റെ ഇഷ്ടഗാനമാണിനി. സത്യൻ അന്തിക്കാടിൻ്റെ രചന, ശ്യാമൻ്റെ സംഗീതം, പാടിയത് S. ജാനകി. ചിത്രം നീയോ ഞാനോ.

0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലെ പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
3: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: മിണ്ടാ പൂച്ചയ്ക്കും കല്യാണം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ആവശ്യപ്പെട്ടിരിക്കുന്നു KMK കോളിച്ചാൽ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: നിലമ്പൂരിൽ നിന്നും ജയശ്രീ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കവർ സ്റ്റോറി. ഗായകർ ചിത്ര, എം ജി ശ്രീകുമാർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ശരത്.

0: ഈ പഴയ സാധനങ്ങളുമായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റുമാൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. TNC അപ്ലൈ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഈണം നൽകിയത് രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കീഴരിയൂർ നിന്നും ബാബു.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, ഈ ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനം. ആവശ്യപ്പെട്ടിരിക്കുന്നു കൊടുങ്ങല്ലൂരിൽ നിന്നും ജെസ്സി.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം ചിത്രം ആഗതൻ. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു പയ്യെടുത്താഴത്തു നിന്നും സുജിന പ്രമോദ്, ആത്മിക, അവനിക.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൈമ്പാലത്ത് നിന്നും ശോഭിത, മിനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി ചിത്രപാടിയത്. ചിത്രം സാന്ത്വനം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചാത്തമംഗലത്ത് നിന്നും ദേവി ആവശ്യപ്പെട്ട ഗാനം വാഴുന്നോർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരാട് നിന്നും ഷെറീന.

0: ഇതോടുകൂടി ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

103.6 Real FM. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. OTT ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പത്തനംതിട്ട കോന്നി കൂടലിൽ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി സ്കൂൾ കൌൺസിലിംഗിനിടെ 13-കാരിയുടെ വെളിപ്പെടുത്തൽ. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടി വികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പ് റൌണ്ട് ഓഫ് 32 പോരാട്ടങ്ങളുടെ അവസാന ദിനം അത്യന്തം നാടകീയവും ആവേശഭരിതവുമായിരുന്നു. ടെക്സാസിലെ പ്രശസ്തമായ AT&T സ്റ്റേഡിയത്തിൽ നടന്ന ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നായിരുന്നു. ടൂർണമെന്റിലെ തങ്ങളുടെ കന്നി നോക്കൌട്ട് വിജയം ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് സലായുടെ നേതൃത്വത്തിലുള്ള ഈജിപ്റ്റും കടുത്ത കായികക്ഷമതയ്ക്ക് പേരുകേട്ട സോക്കറൂസ് എന്ന ഓസ്ട്രേലിയൻ സംഘവും കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയതു മുതൽ ഈജിപ്ത് ആക്രമിച്ച് കളിക്കാനാണ് താൽപര്യം കാണിച്ചത്. അതിന്റെ ഫലമായി കളിയുടെ 13 മിനിറ്റിൽ തന്നെ ഈജിപ്റ്റ് ആരാധകരെ ആവേശത്തിലാഴ്ത്തി ആദ്യ ഗോൾ പിറന്നു. ഈജിപ്ഷ്യൻ താരം ഇമാം ആഷൂർ എടുത്ത ഒരു ഷോട്ട് പ്രതിരോധ നിലയിൽ തട്ടിത്തെറിച്ചെങ്കിലും തുടർന്ന് വന്ന ക്രോസിനെ മനോഹരമായ ഒരു ഹെഡറിലൂടെ ആഷൂർ തന്നെ വലയിലെത്തിക്കുകയായിരുന്നു. ഈ ഗോൾ വീണതോടെ ഓസ്ട്രേലിയ ഉണർന്നു കളിച്ചു. ശാരീരിക ക്ഷമതയിലും വായുവിലൂടെയുള്ള പന്തുകളിലും ആധിപത്യം പുലർത്തുന്ന ഓസ്ട്രേലിയൻ ഡിഫൻഡർ ഹാരി സൌട്ടറുടെ സാന്നിധ്യം ഈജിപ്ഷ്യൻ പ്രതിരോധത്തിന് വലിയ ഭീഷണി ഉയർത്തി. കളിയുടെ രണ്ടാം പകുതിയിൽ ഓസ്ട്രേലിയ തങ്ങളുടെ ആക്രമണത്തിന്റെ മൂർച്ച കൂട്ടിയതോടെ 55 മിനിറ്റിൽ സമനില പിടിച്ചു. കോർണർ കിക്കിൽ നിന്നും വന്ന പന്തിനെ ഹാരി സൌട്ടർ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിരോധിക്കാൻ നോക്കിയ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിക്ക് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക് തന്നെ കയറിയതോടെ ഓസ്ട്രേലിയ ഒപ്പമെത്തി. നിശ്ചിത സമയത്തും തുടർന്നുള്ള അധിക സമയത്തും ഇരു ടീമുകൾക്കും പിന്നീട് ഗോളുകളൊന്നും നേടാനായില്ല. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഈജിപ്റ്റ് തങ്ങളുടെ 4 കിക്കുകളും കൃത്യമായി വലയിലെത്തിച്ചു. ഇതിൽ സൂപ്പർ താരം മുഹമ്മദ് സലാ എടുത്ത പാനങ്ക കിക്ക് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഓസ്ട്രേലിയയുടെ ഹാരി സൌട്ടർ, യുവതാരം ലൂക്കാസ് ഹാരിംഗ്ടൺ എന്നിവർക്ക് പിഴച്ചതോടെ ഈജിപ്റ്റ് 4-2 പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയം നേടുകയും ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും അരങ്ങേറ്റ ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ലോക റാങ്കിങ്ങിൽ 64 സ്ഥാനത്തുള്ള കേപ്പ് വെർദെക്കെതിരെ അർജന്റീനയ്ക്ക് ഒരു എളുപ്പ വിജയമാണ് ആരാധകർ പ്രവചിച്ചിരുന്നത്. എന്നാൽ ഫുട്ബോളിൽ പ്രവചനങ്ങൾക്കപ്പുറമുള്ള അത്ഭുതങ്ങൾ നടക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ മത്സരം. ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ 6 ഗോളുകൾ നേടി മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറിയ ലയണൽ മെസ്സിയുടെ കാലുകളിലായിരുന്നു അർജന്റീനയുടെ പ്രതീക്ഷകൾ. കളിയുടെ 29 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കൃത്യതയാർന്ന പാസിൽ നിന്നും ഒരു മനോഹരമായ ടച്ചിലൂടെ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. എന്നാൽ ഈ ഗോളിന് ശേഷം കേപ്പ് വെർദെ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റി ആക്രമിച്ചു കളിക്കാൻ തുടങ്ങി. അർജന്റീനയുടെ പ്രതിരോധ നിരയിലെ അശ്രദ്ധ മുതലെടുത്ത് 59 മിനിറ്റിൽ ഡെറോയ് ഡ്യുവർട്ടെ കേപ്പ് വെർദെക്കായി സമനില ഗോൾ നേടി. എമിലിയാനോ മാർട്ടിനസിനെ കാഴ്ചക്കാരനാക്കി ലിസാൻഡ്രോയുടെ കാലുകൾക്കിടയിലൂടെയാണ് പന്ത് വലയിൽ കയറിയത്. ഇതിനു പിന്നാലെ മെസ്സിക്ക് ലഭിച്ച ഒരു 1-on-1 അവസരം കേപ്പ് വെർദെ ഗോൾ കീപ്പർ വോസീജ്ഞ തടുത്തിട്ടതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ 2 മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസിലൂടെ അർജന്റീന വീണ്ടും ലീഡെടുത്തു. കോർണർ കിക്കിൽ നിന്നുള്ള പന്തിനെ തകർപ്പൻ ഫിനിഷിംഗിലൂടെയാണ് മാർട്ടിനസ് വലയിലാക്കിയത്. എന്നാൽ കേപ്പ് വെർദെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 103 മിനിറ്റിൽ സിഡ്നി ലോബ്സ് കബ്രാൾ ബോക്സിന്റെ ഒരു ദുഷ്കരമായ കോണിൽ നിന്നും തൊടുത്ത അവിശ്വസനീയമായ കർവിംഗ് ഷോട്ട് എമി മാർട്ടിനസിന് ഒരു അവസരവും നൽകാതെ വലയുടെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറി. കളി വീണ്ടും സമനിലയിലായതോടെ അർജന്റീന കടുത്ത സമ്മർദ്ദത്തിലായി. ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ 2 പകുതിയിൽ 111 മിനിറ്റിൽ മെസ്സി എടുത്ത കോർണർ കിക്ക് ഡിഫൻഡർ ക്രിസ്റ്റ്യൻ റൊമേറോ ഹെഡ് ചെയ്തു. കേപ്പ് വെർദെ താരം ഡിനിയുടെ ശരീരത്തിൽ തട്ടി പന്ത് വലയിലേക്ക് കയറിയതോടെ അർജന്റീന 3-2 വിജയമുറപ്പിച്ചു. കേപ്പ് വെർദെയുടെ

0: ഹൃദയം തകർത്ത ധീരമായ പോരാട്ടത്തിനൊടുവിൽ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. റൗണ്ട് ഓഫ് 32 അവസാന പോരാട്ടത്തിൽ അൺബീറ്റൻ കുതിപ്പ് നടത്തുന്ന കൊളംബിയയും ആഫ്രിക്കൻ ശക്തികളായ ഘാനയും കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് മാറ്റുരച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെയും കോംഗോയെയും പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി വന്ന കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു മത്സരത്തിൽ മുൻതൂക്കം. കളിയുടെ 8 തന്നെ കൊളംബിയൻ സ്ട്രൈക്കർ ജോൺ കോർഡോബയ്ക്ക് പരിക്കേറ്റത് അവർക്ക് തിരിച്ചടിയായെങ്കിലും പകരക്കാരനായി ഇറങ്ങിയ ലൂയിസ് സുവാരസ് കളിയിലെ നിർണായക ഘടകമായി മാറി. കളിയുടെ 14 തന്നെ കൊളംബിയ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ആദ്യ ഗോൾ നേടി. വലതുവിങ്ങിലൂടെ ഘാനയുടെ ഒന്നിലധികം ഡിഫൻഡർമാരെ തകർപ്പൻ ട്രിബിളിങ്ങിലൂടെ മറികടന്ന് മുന്നേറിയ ലൂയിസ് സുവാരസ് ബോക്സിന്റെ മറുഭാഗത്തേക്ക് ഒരു ഉജ്ജ്വലമായ ക്രോസ് നൽകി. അവിടെ കൃത്യമായി നിലയുറപ്പിച്ചിരുന്ന ജോൺ ഏരിയാസ് ഫസ്റ്റ് ടൈം ഫിനിഷിംഗിലൂടെ പന്ത് ഘാന ഗോൾ വലയുടെ കോണിലേക്ക് എത്തിച്ചു. ഈ ഗോൾ കൊളംബിയയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. രണ്ടാം പകുതിയിൽ കൊളംബിയ കൂടുതൽ ഗോളുകൾക്കായി ശ്രമിച്ചുകൊണ്ടിരുന്നു. കാർലോസ് ക്യൂറോസ് പരിശീലിപ്പിക്കുന്ന ഘാന ടീം ആൻഡ്രേ അയുവിന്റെയും മറ്റ് മുൻനിര താരങ്ങളുടെയും നേതൃത്വത്തിൽ സമനിലയ്ക്കായി പരമാവധി ശ്രമിച്ചെങ്കിലും കൊളംബിയയുടെ കരുത്തുറ്റ പ്രതിരോധ നിരയെ ഭേദിക്കാൻ അവർക്കായില്ല. മത്സരത്തിൽ 61% പന്ത് കൈവശം വെച്ച കൊളംബിയ ഘാനയ്ക്ക് ഗോളിലേക്ക് ഒരു ഷോട്ട് പോലും മുതിർക്കാൻ അവസരം നൽകിയില്ലെങ്കിലും സ്കോർ ലൈൻ 1-0 ഒതുങ്ങി. ഒടുവിൽ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ കൊളംബിയ 1-0 ജയത്തോടെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങൾക്ക് തിരശീല വീണതോടെ പ്രീ ക്വാർട്ടർ ഘട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഗ്രൂപ്പ് ഘട്ടങ്ങളിലെയും ആദ്യ നോക്കൌട്ട് റൌണ്ടിലെയും കഠിനമായ പരീക്ഷണങ്ങൾ അതിജീവിച്ചെത്തിയ ലോകത്തിലെ ഏറ്റവും മികച്ച 16 ടീമുകളാണ് ഇനി കിരീടത്തിലേക്ക് 3 മാത്രം അകലെ നിൽക്കുന്നത്. വടക്കേ അമേരിക്കയിലെ പ്രശസ്തമായ കളിമുറ്റങ്ങളിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഈ പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ പൂർണ്ണമായ ഫുൾ ലൈനപ്പ് ഇങ്ങനെ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കാനഡയും മൊറോക്കോയും തമ്മിലുള്ള ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തോടെയാണ് ഈ റൌണ്ടിലെ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുന്നത്. സഹ ആതിഥേയരായ കാനഡ തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചരിത്ര മുന്നേറ്റം ലക്ഷ്യമിടുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിലെ സെമിഫൈനലിസ്റ്റുകളായ മൊറോക്കോ ആഫ്രിക്കൻ കരുത്തുമായി അവരെ നേരിടാനൊരുങ്ങുന്നു. തൊട്ടു പിന്നാലെ നാളെ ഞായറാഴ്ച പുലർച്ചെ 2:30 ഫിലാഡൽഫിയയിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കറുത്ത കുതിരകളായ പരാഗ്വേ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെയാണ് നേരിടുന്നത്. കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിലുള്ള കരുത്തരായ ഫ്രഞ്ച് പടയെ തളക്കാൻ പരാഗ്വേക്ക് കഠിനമായി അധ്വാനിക്കേണ്ടി വരും. ജൂലൈ 6 പുലർച്ചെ നടക്കുന്ന മത്സരങ്ങളിൽ ബ്രസീൽ യൂറോപ്യൻ കരുത്തരായ നോർവേയെ നേരിടും. ഈസ്റ്റ് റദർഫോർഡിൽ പുലർച്ചെ 1:30 നടക്കുന്ന ഈ മത്സരത്തിൽ എർലിൻ ഹാലൻഡിന്റെ നോർവേ ടീം ബ്രസീലിയൻ ഡിഫൻസിന് വലിയ വെല്ലുവിളിയാകും ഉയർത്തുക. അന്ന് തന്നെ പുലർച്ചെ 5:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മറ്റൊരു ആതിഥേയരായ മെക്സിക്കോ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടുമായി മെക്സിക്കോ സിറ്റിയിലെ പ്രശസ്തമായ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ വെച്ച് ഏറ്റുമുട്ടും. ജൂലൈ 7 പുലർച്ചെ നടക്കുന്ന മത്സരങ്ങൾ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള ഐബീരിയൻ ഡെർബിയാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. ആർലിംഗ്ടണിൽ പുലർച്ചെ 12:30 ലോകോത്തര മിഡ്ഫീൽഡർമാരും സ്ട്രൈക്കർമാരും നിറഞ്ഞ ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ കളി കടുക്കുമെന്നതിൽ തർക്കമില്ല. അതിനുശേഷം പുലർച്ചെ 5:30 സിയാറ്റിലിൽ നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയത്തെ നേരിടും. സ്വന്തം മണ്ണിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ USA ടീം പരമാവധി ശ്രമിക്കുമ്പോൾ ബെൽജിയത്തിന്റെ സുവർണ തലമുറയിലെ ബാക്കിയുള്ള താരങ്ങൾ തങ്ങളുടെ ആധിപത്യം തെളിയിക്കാനിറങ്ങും. പ്രീ ക്വാർട്ടറിലെ അവസാന ദിനമായ ജൂലൈ 7 രാത്രി 9:30 അറ്റ്ലാന്റയിൽ വെച്ച് ലയണൽ മെസ്സിയുടെ അർജന്റീന റൗണ്ട് ഓഫ് 32 ഓസ്ട്രേലിയയെ അട്ടിമറിച്ചു വന്ന ഈജിപ്റ്റിനെ നേരിടും. മുഹമ്മദ് സലായും മെസ്സിയും തമ്മിലുള്ള പോരാട്ടം ആരാധകർക്ക് വലിയൊരു വിരുന്നായിരിക്കും. അവസാന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ജൂലൈ 8 പുലർച്ചെ 1:30 വാൻകൂവറിൽ വെച്ച് മികച്ച ഫോമിലുള്ള കൊളംബിയ കടുത്ത പ്രതിരോധത്തിന് പേരുകേട്ട സ്വിറ്റ്സർലൻഡുമായി മാറ്റുരയ്ക്കും.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും കേരള സർക്കാർ.

0: കുറഞ്ഞത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ.
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: TNC അപ്ലൈ.
2: ഫ്രണ്ട്സ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, ചിത്ര പാടിയത്

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ജൂൺ എന്ന ചിത്രത്തിന് വേണ്ടി സൂരജ് സന്തോഷും ആൻ ആമിയും പാടിയത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് ഇഫ്തിയുടെ സംഗീതം.

0: സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നിർവഹിച്ച ലഭിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: ഇതോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കുള്ള സവാളയുടെ സംഭരണവില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറൂപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. OTT ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

0: പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
1: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
0: എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
1: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
0: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ ടി എൻ സി അപ്ലൈ.
2: പൾട്ടി പക്ക് റെഡർല വുഡൻ പൾത്തെ വർൾഡ് മൊത്തം അർല വുഡൻ പിസ്തെ പിസിർ കൽപ്പി പെർല വുഡൻ പൾത്തെ.

0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എ സി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
1: ടിഎൻസി അപ്ലൈ.

0: ഈ പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ കോപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ. TNC apply.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

Bollywood hits.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. ആദ്യ ഗാനം കേൾക്കാം, സെഹർ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: അടുത്ത ഗാനം കേൾക്കാം. ഹം ദോനോ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റാഫിയും ആശാ ഭോസ്ലെയും പാടിയത്.

0: പഴയത് നൽകി പുതിയത് വാങ്ങാം. മികച്ച എക്സ്ചേഞ്ച് വിലയിൽ എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ
1: കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ.
0: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
1: പലിശരഹിത വായ്പാ സൗകര്യവും.
0: TNC അപ്ലൈ.
2: അടുത്ത ഗാനം കേൾക്കാം. രാജാറാണി എന്ന ചിത്രത്തിനു വേണ്ടി അൽഗ യാഗ്നിക്കും കുമാർ സാനുവും പാടിയത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചോരി ചോരി എന്ന ചിത്രത്തിനു വേണ്ടി മന്നടയും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവകാല റെക്കോർഡിംഗിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ

നാല് ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കലക്ടർ അറിയിച്ചു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചു. 2025 മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറൂപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക് കേൾക്കാം.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഗാനകേളി.
4: എല്ലാ ശ്രോതാക്കൾക്കും ഗാനകേളിയിലേക്ക് സ്വാഗതം. ഗാനകേളിയിൽ ആദ്യ ഗാനം ജലോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: പഴയതിന് മൈജിയിൽ വിലയുണ്ട്.
3: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
2: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
3: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
2: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം. ചിത്രയും യേശുദാസും പാടിയത് ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലേത്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: പഴയതിന് മൈജിയിൽ പൊന്നും വില.
1: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
0: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എ സി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
1: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
0: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
2: അടുത്ത ഗാനം ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിലേത്. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, ജാനകിയും യേശുദാസും പാടിയത്.

0: ഗാനകേളി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ. Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this. Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ.

0: പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശിക ഉണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോ

0: നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, കഥാപ്രസംഗം നന്നായിരുന്നു എന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027 ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകൂടം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദ വിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻമുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻമുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിശ്ചിത. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: പഴയ സാധനങ്ങളായിട്ട് എങ്ങോട്ടാ?
3: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
2: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ പേപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ, പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
3: മൈജി ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
4: ഗാനകേളി.

0: 103.6 റിയൽ എഫ്എം.
1: പഴയതിന് മൈജിയിൽ പൊന്നും വില.
2: അതെ, നിങ്ങളുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കൊണ്ടുവരൂ, പുതിയ പ്രോഡക്റ്റുകൾ സ്വന്തമാക്കൂ.
1: ടിവി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, എസി തുടങ്ങിയവ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മികച്ച എക്സ്ചേഞ്ച് വില.
2: കൂടാതെ നേടാം എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: ജൂലൈ 4-5 തീയതികളിൽ പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ.
3: ഗാനകേളിയിൽ മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം, എം ജി ശ്രീകുമാറും രാധിക തിലകും പാടിയത്.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ഐടിഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: തന്മാത്ര എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കാർത്തിക്കും മീനുവും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം. ഒരു വടക്കൻ വീരകഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഈ പഴയ സാധനങ്ങളുമായിട്ട് എങ്ങോട്ടാ?
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് പൊറ്റമൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള നടക്കുന്നു.
0: വീട്ടിലുള്ള പഴയ കാർഡ്ബോർഡ് മുതൽ പേപ്പർ വരെ എന്തും കൊണ്ടുവരൂ, പുതിയ പ്രൊഡക്ടുകൾ സ്വന്തമാക്കൂ. പലിശരഹിത വായ്പാ സൗകര്യം, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ്.
1: മൈജി ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
2: വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം. പോസിറ്റീവ് എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാലും മഞ്ജരിയും പാടിയത്.

FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗം കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസിൽ കൌൺസിലിംഗ് സെന്റർ ആരംഭിച്ചു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ

ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: പഴയത് നൽകി പുതിയത് വാങ്ങാം മികച്ച എക്സ്ചേഞ്ച് വിലയിൽ, എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസിൽ.
3: കോഴിക്കോട് പൊറ്റുമൽ മൈജി ഫ്യൂച്ചറിൽ ദ ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള ജൂലൈ 4-5 തീയതികളിൽ
2: ടിവി, മിക്സി, റെഫ്രിജറേറ്റർ എന്നിവ കൂടാതെ വീട്ടിലുള്ള കോപ്പർ, പേപ്പർ, സ്റ്റീൽ തുടങ്ങിയവ എന്തും കൊണ്ടുവരും.
3: പലിശരഹിത വായ്പാ സൗകര്യവും.
2: TNC അപ്ലൈ.
4: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
5: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
4: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണസജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ

0: ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: 5 साल पहले भारत ने संकल्प लिया था कि देश को सेमी कंडक्टर हब बनाएंगे. हम डिजाइन इन इंडिया, मेक इन इंडिया के मंत्र को लेकर आगे बढ़े और आज देश के 3rd सेमी कंडक्टर प्लांट में भी चीप पैकेजिंग का कॉमर्शियल प्रोडक्शन शुरू हो रहा है.
0: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
2: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വെ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2

0: വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing practices.
0: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന 651 ഇന്ത്യൻ സൈനികർക്ക് UN മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും Type 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻ ലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി MyG ലാഭമഴ കൂടെ ബാങ്ക് കാഷ്ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

FM പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.6 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവ്വകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗം കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പരിയത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: സുവർണമലരുകളിൽ അടുത്ത ഗാനം ബിജു തിരുമലയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ഒന്നാണു നമ്മൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം.

0: ആ മാഷെ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: പഴയതിന് മൈജി വിലയുണ്ട്.
4: അതെ, കോഴിക്കോട് പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചറിൽ ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള.
3: എന്നും എന്തിനോടും എക്സ്ചേഞ്ച് ചെയ്യാം മികച്ച ഓഫറിൽ.
4: എക്സ്ട്രാ എക്സ്ചേഞ്ച് ബോണസ് ബജാജ് ഫിനാൻസിലൂടെ സ്വന്തമാക്കുമ്പോൾ അപ് ടു 5000 ക്യാഷ് ബാക്ക്.
3: ദി ഗ്രേറ്റ് എക്സ്ചേഞ്ച് മേള 4-5 തീയതികളിൽ TNC അപ്ലൈ.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
8: ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിന് വേണ്ടി ബാലചന്ദ്രമേനോനും ശ്രീവിദ്യയും

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: പുഴയൊഴുകും വഴി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കൗസ്

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: അടുത്തത് അക്ഷരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, യേശുദാസ് പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഇടവേളയ്ക്കു ശേഷം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: കാണാമറയത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇത്രമാത്രം എന്ന ചിത്രത്തിനു വേണ്ടി സതീഷ് ബാബു പാടിയത്, വിജയന്റെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

0: ഷോപ്പിക വെയ്റ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സുവർണമലരുകളിൽ അടുത്ത ഗാനം മിനിമോൾ വത്തിക്കാനിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. പൂവച്ചൽ ഖത്തറിന്റെ വരികൾക്ക് MS വിശ്വനാഥിന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

0: adverse weather conditions and rough seas, fishermen have been advised not to venture into the sea along the Keralam, Lakshadweep and Karnataka coasts. In sports, in men's cricket, India have set a target of 191 for England in the second T20 International of the five-match series at Old Trafford in Manchester. In reply, England was 16 for 2 in 2.2 overs when reports last came in. Opting to bat first, India posted 190 runs for the loss of 7 wickets in their allotted 20 overs. Ishan Kishan scored 49 off 40 balls, while Abhishek Sharma contributed 43 runs off 24 balls. Earlier, Vaibhav Suryavanshi created history by becoming the youngest player to make his international debut for India. Vaibhav made his debut at the age of 15 years and 99 days, surpassing the long-standing record held by Sachin Tendulkar, who made his India debut at the age of 16 years and 205 days. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates CG Semi Outsourced Semiconductor Assembly and Test Facility in Sanand, Gujarat to strengthen chip manufacturing ecosystem. Prime Minister Modi says India successfully overcame West Asia crisis through timely decisions, effective diplomacy and prudent management of national resources. Monsoon session of Parliament to be held from 20th of this month to 13th August. India's defence exports reach a record high of over 38,000 crore rupees, says Defence Minister Rajnath Singh. Heavy rain disrupts normal life in many parts of Maharashtra, several rivers in spate. And in men's cricket, India set a target of 191 for host England in second T20 in Manchester, where Vaibhav Suryavanshi becomes youngest debutant in international cricket. That is all in the news at 9. Good night.
1: ആദ്യമായി ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവം പങ്കുവയ്ക്കുന്നു മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമൻ.
2: ഒരു വാർത്താ അവതാരകൻ എന്ന നിലയിൽ ആദ്യമായി ആ മേഖലയിലേക്ക് എത്തുകയും അത് ആരംഭിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഓർമ്മയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. 1995 കാലഘട്ടത്തിൽ ആദ്യമായി ഒരു സ്വകാര്യ ചാനലിലൂടെയുള്ള വാർത്താ അവതരണം നടക്കുന്നത് ഏഷ്യാനെറ്റിലൂടെയാണ്. അന്ന് പ്രോഗ്രാം ചാനലായിരുന്നു ഏഷ്യാനെറ്റ്. അതിൽ വാർത്താ സംപ്രേഷണം കൂടി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. 1995 സെപ്റ്റംബർ 30 ആദ്യത്തെ വാർത്ത അവതരിപ്പിക്കുന്നത്. ആ വാർത്താ അവതരണത്തിനുള്ള ഭാഗ്യം ഉണ്ടായത് എനിക്കാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എവിടെ നിന്ന് ഇത് തത്സമയ സംപ്രേഷണം നടത്തുമെന്നത് അന്ന് ഏഷ്യാനെറ്റിനെ നയിച്ചിരുന്ന പ്രഗത്ഭനായ മാധ്യമപ്രവർത്തകൻ ശശികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യമായിരുന്നു. അതെങ്ങനെ സാധ്യമാവുമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണം നടക്കുന്ന സ്റ്റുഡിയോയിൽ, അതായത് അത് ഇന്ത്യക്ക് പുറത്താണ്, അക്കാലത്ത് അത് ഫിലിപ്പീൻസിലെ സുബിക് ബേ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വാർത്താ അവതാരകരെ അയച്ചിട്ട് അവിടെ നിന്ന് അവതരണം നടത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയ അങ്ങനെ ഞങ്ങൾ രണ്ട് വാർത്താ അവതാരകർ, എൻ കെ രവീന്ദ്രനും ഞാനും, ഈ ഫിലിപ്പീൻസിലെ മനിലയിൽ നിന്ന് വളരെ അകലെയുള്ള സുബിക് ബേ എന്ന് പറയുന്ന ഒരു പണ്ടത്തെ അമേരിക്കൻ പട്ടാളക്കാരുടെ ഒരു താവളമായിരുന്നു, നാവിക താവളമായിരുന്നു അത്. അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്റ്റുഡിയോയിലേക്ക് എത്തുകയാണ്. അവിടെയാണെങ്കിൽ ഈ ഒരു സ്വകാര്യ സ്റ്റുഡിയോ ആണ്, നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വാർത്ത എഡിറ്റ് ചെയ്യാനും അത് തയ്യാറാക്കാനും ഒക്കെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, ടെക്നീഷ്യൻ തമിഴ്നാട്ടുകാരനായിരുന്നു, അദ്ദേഹത്തിന് മലയാളം പോലും അറിയില്ലായിരുന്നു. ബാക്കി അവിടെ ഞങ്ങളെ സഹായിച്ചിരുന്ന, ഇപ്പോൾ സ്റ്റുഡിയോയിലും പിന്നെ ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊക്കെ ക്യാമറ വർക്ക് ചെയ്യാനും ഒക്കെ സഹായിച്ചിരുന്ന അവിടുത്തുകാരായിട്ടുള്ള ആളുകളായിരുന്നു. അതായത് ഒന്നുകിൽ ഫിലിപ്പീൻകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വന്ന അവരുടെ സ്റ്റാഫ്. അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മലയാളത്തിലൊരു വാർത്താ അവതരണം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ഞങ്ങളുടെ ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരത്ത് നിന്ന് തയ്യാറാക്കുന്ന വാർത്തകൾ നേരെ പേപ്പറിൽ എഴുതിയിട്ട് കയ്യക്ഷരത്തിൽ എഴുതിയ കോപ്പികൾ അങ്ങോട്ടേക്ക് ഫാക്സ് ചെയ്ത് തരികയാണ് ചെയ്യുക. ഈ ഫാക്സ് ചെയ്ത് തരുന്ന കോപ്പികൾ ഞങ്ങളെടുത്ത് കുറച്ചുകൂടി കട്ടിയുള്ളൊരു പേപ്പറിലേക്ക് സ്റ്റേപ്പിൾ ചെയ്ത് മുമ്പിൽ വെച്ചാണ് അത് നീക്കി നീക്കിയാണ് വാർത്ത അവതരിപ്പിക്കുക. അന്നൊക്കെ ഒരുപാട് തെറ്റുകൾ വരുമായിരുന്നു, കാരണം വെച്ചാൽ പേരുകളാണല്ലോ, അതും കയ്യക്ഷരമാണ് വായിക്കേണ്ടതും, ഫാക്സിൽ വന്ന കയ്യക്ഷരമാണ്, ഒന്നും തെളിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അതൊരു എളിയതെങ്കിലും ഒരു തുടക്കമായിരുന്നു. ആ തുടക്കമാണ് പിന്നീട് വലിയ ഒരു വാർത്താ വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്ന് പറയാം. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് അത്

യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലിലൂടെയുള്ള അല്ലെങ്കിൽ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലിലൂടെയുള്ള ആദ്യ വാർത്താവതരണമായിരുന്നു. അതുപോലെ തന്നെ അത് ഇന്ത്യയിലെയും സ്വകാര്യ ചാനലുകൾ വഴിയുള്ള ആദ്യത്തെ തത്സമയ വാർത്താവതരണമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യയിൽ തന്നെ അത് ആദ്യമായി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു സ്ഥാനം ലഭിക്കുകയാണ് ചെയ്തത്. അത് അപ്പോഴൊന്നും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഒരുപാട് ചാനലുകൾ വരികയൊക്കെ ചെയ്യുമ്പോൾ എല്ലാറ്റിൻ്റെയും ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, അന്ന് പേരെടുത്ത് പറയാവുന്ന ഒരു ഇംഗ്ലീഷിലുണ്ടായിരുന്ന ചാനൽ എന്ന് പറയുന്നത് NDTV ആണ്. NDTV ചാനൽ എന്ന നിലയിൽ നിലവിൽ വന്നിരുന്നില്ല. അവരൊരു വാർത്താ സംഘം, അവരൊരു പ്രൈവറ്റ് വാർത്തകൾ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘം എന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അവർ ദൂരദർശനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ദൂരദർശനിലു വേണ്ടി പ്രോഗ്രാം ചെയ്യുമായിരുന്നു. ഇപ്പോൾ പ്രണയ് റോയുടെ വേൾഡ് ദിസ് വീക്ക് പോലുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അവർ പ്രോഗ്രാംസ് ചെയ്തിരുന്നു. ഞാനൊക്കെ ചെറുപ്പം മുതലേ ആകാശവാണിയിലെ വാർത്ത മാത്രം കേട്ട് വളർന്നതാണ്. രാമചന്ദ്രൻ സാറ്, അതുപോലെ തന്നെ പ്രതാപൻ സാറ്, ഇങ്ങനെ രണ്ട് ശബ്ദങ്ങളാണ്. പിന്നെ ഡൽഹി ആകാശവാണിയിൽ നിന്ന് വേറെ ശങ്കരനാരായണൻ സാർ, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു വലിയ താല്പര്യമായിരുന്നു വാർത്ത അവതരിപ്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര, അതിൻ്റെ ഉച്ചാരണവും ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനത് കഴിയുന്നത്ര അത് ശുദ്ധിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്കതിൽ വലിയൊരു താല്പര്യമായിരുന്നു. ആ സന്ദർഭം എത്തിയപ്പോൾ പക്ഷേ ഞങ്ങളെ ഇതിന് പരിശീലിപ്പിക്കാൻ ആര്? കാരണം വേറെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ്, ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. അന്നങ്ങനെ ആരുമില്ല, മുൻതലമുറ എന്ന് പറയാൻ ഒരാളും ഇല്ലാത്തൊരു അവസരം. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് പിന്നെ ചിന്തിച്ചൊരു കാര്യം വെച്ചാൽ, ഈ ഉച്ചാരണം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആകാശവാണി ഇന്ന് പ്രതാപൻ സാറിനെ, അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു, അദ്ദേഹം വന്ന് വരികയാണ്. അല്ലാതെ ഒരാളെ അത് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ, ഞങ്ങളുടെ കോമ്പറ്റീറ്ററാണല്ലോ ഒന്ന് ആകാശവാണിയും ദൂരദർശനും ഒക്കെ, ആരും വരില്ലായിരുന്നു. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തായിരുന്നു, എല്ലാവർക്കുമായിട്ട് ഒരു ക്ലാസ് എടുത്തായിരുന്നു. ഉച്ചാരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അത് ഞാൻ ഓർക്കുകയാണ്. അതൊക്കെ ഗുണം ചെയ്തു. അല്ലാതെ ഞങ്ങളെ വാർത്ത അവതരിപ്പിക്കാനുള്ള ഒരു പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ആദ്യത്തെ വാർത്ത അവതരണം എന്ന് പറയുമ്പോൾ അതിനൊരു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൺ ഡൗൺ എന്ന് പറയും നമ്മൾ, അതിൻ്റെ വാർത്തയുടെ ഒരു ക്രമമൊക്കെ തീരുമാനിച്ച് ആദ്യം ഏത് പ്രധാനപ്പെട്ട വാർത്തകൾ, അതിൻ്റെ തലക്കെട്ടുകൾ അങ്ങനെ എങ്ങനെയൊക്കെ തീരുമാനിച്ച് എല്ലാം റെഡിയാക്കി വെക്കണം. ഇന്നിപ്പോൾ ചർച്ചയും വാർത്തയും അങ്ങനെയൊക്കെയുള്ള സംവാദങ്ങളും ഒക്കെ മാത്രമായി വാർത്ത മാറുകയാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് വളരെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഭാഷയൊക്കെ വളരെ വെട്ടിച്ചുരുക്കി വളരെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടാവുക. അതിലൊക്കെ വളരെ വളരെ ശ്രദ്ധ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത്. ഇവിടെ 7:30 വൈകിട്ട് 7:30 വാർത്താ സംപ്രേഷണമായിരുന്നു. അത് ഫിലിപ്പീൻസിൽ രാത്രി 10 മണിക്കാണ്. ആ ഒരു സമയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കണം, കാത്തിരിക്കണം. അതേസമയം തന്നെ ഇവിടെ വാർത്തയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. IMB മിനിസ്റ്റർ ആയിട്ടുള്ള അന്ന് PM സെയ്ദായിരുന്നു അന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. അദ്ദേഹം വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ഒരു സംഘവും ഒക്കെ ഉണ്ടാവും, വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് ഇത് ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ തുടങ്ങി. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ, എന്തെങ്കിലും തെറ്റിപ്പോവോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. വീട്ടിലേക്കൊന്നും വിളിക്കാനൊന്നും പറ്റില്ലായിരുന്നു, ഫോൺ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. TV തന്നെ ഞാൻ വാർത്ത അവതരിപ്പിക്കുന്നു തുടങ്ങുന്നു എന്ന് പറയുമ്പോഴൊക്കെയാണ് വീട്ടിൽ TV വാങ്ങുന്നത്. അന്ന് അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ. ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്നാണ് വരുന്നത്, രാവണീശ്വരം എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ ഗ്രാമപ്രദേശത്ത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് നമ്മളിങ്ങനെയൊരു ഇതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ദിവസം പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ഭയങ്കര ഒരു ഉൾക്കിടില, ഇത് എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഒരു രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു വിവരം കിട്ടി, PM സെയ്ദ് വെയിറ്റ് ചെയ്യില്ല, അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പോവും എന്ന് ഒരു വിവരം കിട്ടി. അതെനിക്ക് കുറച്ചൊരു സമാധാനമായി. ബാക്കിയുള്ളവരൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആശ്വാസം. അങ്ങനെ അവിടുത്തെ 10 മണിക്ക് ഇവിടുത്തെ 7:30 1995 സെപ്റ്റംബർ 30 ആ വാർത്ത ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകർ ശശികുമാറിനെ വളയുന്നുണ്ട്, ശശികുമാറിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾക്ക് വാർത്താ അവതരണത്തിന് ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ, വളരെ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു അന്ന് ഞാൻ, വളരെ മെലിഞ്ഞിട്ടും ഒരു കുറ്റിത്താടിയൊക്കെ ഉള്ള ഒരു രൂപമായിരുന്നു, ഇങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ, ഇത്ര ആൾക്കാർ വേറെ ഇവിടെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ശശികുമാർ സാറ് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ, അങ്ങനെ ഒരുപാട് പേര് ഈ വാർത്ത മാത്രം വായിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽസ് ഇപ്പോൾ ദൂരദർശനിലുണ്ട് അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു ജേർണലിസ്റ്റ് വാർത്ത അവതരിപ്പിക്കുക എന്നൊരു പുതിയ സംരംഭത്തിനാണ് ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. പ്രമോദ് ഒരു ജേർണലിസ്റ്റാണ്. ആ ജേർണലിസ്റ്റ് വരും കാലങ്ങളിൽ, ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, മലയാളത്തിലെ പ്രധാനപ്പെട്ട വളരെ മുൻനിരയിലുള്ള ഒരു വാർത്താ അവതാരകനായി മാറും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് വാർത്താ അവതരണ രംഗത്ത് ഈ 10-30 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് നമ്മുടെ മുമ്പിലും. പക്ഷേ ആദ്യത്തെ ആ വാർത്താ അവതരണം എന്ന് പറയുമ്പോൾ

0: മനസ്സിന്ന് ഒരിക്കലും അത് മായാതെ ഇങ്ങനെ നിൽക്കുകയാണ്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ വാർത്താ ബുള്ളറ്റിൻ വായിച്ച അനുഭവങ്ങൾ പങ്കുവച്ചത് മാധ്യമ പ്രവർത്തകൻ പ്രമോദ് രാമൻ.
2: ആദ്യമായി
3: എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
5: മിന്നാരം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: 103.6 റിയൽ എഫ്എം.
1: ആൻ മരിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ. നാടകരചന സതീഷ് കെ സതീഷ്. സംവിധാനം എസ് അശോക്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വി നാരായണൻ, എൽ സി സുകുമാരൻ, അബ്ദുല്ല നന്മണ്ട, ഗിരിജ രവീന്ദ്രൻ, ശിവരാമൻ കൊല്ലേരി, എ പി ഹഫ്സത്ത്, വിശ്വൻ നന്മണ്ട, വിജയൻ കാരന്തൂർ, ദീപിക രാധാകൃഷ്ണൻ, റെനി ശ്രീകുമാർ, ജോസ് തോമസ്, പി മനോജ് കുമാർ, നിഷാന്ത് പി കെ, ആർ എസ് ശിവാംബിക. ആൻ മറിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ.

0: Good morning, sir.
1: Yes. Good morning. Hi, Niranjana. What a surprise.
0: ഫോണ് ഒക്കെ സ്വിച്ച് ഓഫ് ആക്കി പിടിതരാതെ ഇരിക്കല്ലേ സാറ്, അപ്പൊ നേരിട്ട് ഓടിച്ചു പിടിക്കാൻ വെളുപ്പം കാലത്ത് തന്നെ ഇങ്ങ് പോകും. സാറ് പറ, എന്തായിരുന്നു ഇങ്ങനെയൊരു മുങ്ങലിന് പിറകിൽ?
1: Nothing, nothing, നിരഞ്ജന. മഴ പെയ്യുന്നതിന് മുമ്പ് ആകാശം മേഘങ്ങൾ നിറഞ്ഞ് ഇരുണ്ട് മൂടി കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയൊരവസ്ഥ. എഴുത്തിൻ്റെ വിങ്ങൽ, ധ്യാനം. അതെ, ധ്യാനം തന്നെ. അതുകൊണ്ടാണ് സ്വയം ഒറ്റപ്പെടലിൻ്റെ ഒരു ലോകത്തേക്ക് ഞാൻ അകന്നത്.
0: എന്നിട്ട് എഴുതി തുടങ്ങിയോ സാറ്? അവര് പ്രസാധകര് നിരന്തരം എന്നെ വിളിച്ച് പ്രഷർ കയറ്റുക. സാറിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ നോവൽ എഴുതിക്കണമെന്നും പറഞ്ഞ്. ഡ്രീംസ് എന്ന ഒറ്റ നോവൽ കൊണ്ട് ലോകം കീഴടക്കിയ എഴുത്തുകാരനാ സാറ്.
1: താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്സ്. വരൂ നിരഞ്ജന, നമുക്ക് അവിടെ സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കാം.
0: ഓക്കെ.
1: നിരഞ്ജനയ്ക്ക് ടീ ഓർ കോഫി?
0: ഓ, എന്തും ആവാം.
1: പ്രിയ
2: സർ,
1: കോഫി?
2: ആ ശരി സർ, ഇപ്പൊ കൊണ്ടുവരാം.
1: പുറത്തെന്തൊരു തണുപ്പ് അല്ലേ നിരഞ്ജന. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഒരു എഴുത്തുകാരനായിരുന്നു. നേവിയിൽ ജോലി നോക്കുന്ന കാലം, നിരന്തരമായ കടൽ യാത്രകളിലും വായനയും സ്വപ്നങ്ങളുമായിരുന്നു കൂട്ട്. കടൽ ഇളകിമറിയുന്നത് പോലെ മനസ്സിൽ എന്തെല്ലാമോ ഇളകിമറിഞ്ഞു. എപ്പോഴൊക്കെയോ ഞാനത് ഡയറിയിൽ കുറിച്ചിട്ടു. ഒരു മെക്സിക്കൻ

0: യാത്രയ്ക്കിടയിൽ ലോകപ്രശസ്ത എഴുത്തുകാരനായ മാർക്വീസിനെ ഞാൻ പരിചയപ്പെടാനിടയായി. ആ സൗഹൃദം വളർന്നു എഴുത്തിൻ്റെ ലോകത്തിലേക്ക് ഞാനും.
1: സർ, കോഫി.
0: ആ നിരഞ്ജന, ഇത് പ്രിയ. എൻ്റെ താങ്ങും തണലുമാണ് ഈ കുട്ടി. ക്യാൻസർ എൻ്റെ കോശങ്ങളെ കാർന്നു തിന്ന നാളുകളിൽ ഇവളായിരുന്നു എന്നെ പരിചരിച്ചത്. ഒരു ഹോം നഴ്സിനപ്പുറം ഒരു മകളുടെ സ്നേഹം ഞാൻ ഈ കുട്ടിയിലൂടെ അറിഞ്ഞു. അല്ലേ പ്രിയ? ആ പ്രിയ, ഇത് നിരഞ്ജന. പ്രശസ്തമായ ഒരു പബ്ലിഷിംഗ് ഹൗസിൽ എഡിറ്ററായി ജോലി ചെയ്യുന്നു.
2: ഹായ് പ്രിയ.
1: ഹായ്.
2: ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറുള്ളത് പ്രിയയാണല്ലേ?
1: ആ അതെ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ, മമ്മ ഉണർന്ന് കാണും.
0: ആ നിരഞ്ജന, എൻ്റെ ആത്മാംശമുള്ള നോവലായിരിക്കും ഞാൻ എഴുതാൻ പോകുന്നത്. ഒരു എഴുത്തുകാരൻ്റെ ഏതൊരു എഴുത്തിലും അത് കണ്ടേക്കാം. പക്ഷേ ഇത് വാർദ്ധക്യം സബ്ജക്റ്റായി വരുന്ന ഒരു കഥാപശ്ചാത്തലമാണ്.
2: ഓൾഡ് ഏജ് ആ ഒരു സബ്ജക്റ്റിൽ അങ്ങനെ ഒരുപാട് നോവലുകളൊന്നും ഉണ്ടായിട്ടില്ല. പുറത്തിറങ്ങിയവയിൽ പലതും ആ ഒരു വിഷയത്തിന്റെ ആഴങ്ങളിലേക്കോ തീവ്രതയിലേക്കോ കടന്നു ചെന്നിട്ടുമില്ല.
1: മമ്മ, നോക്കണേ. അങ്ങനെ മമ്മ, കുറച്ചു നേരം ഇവിടെ ഈ വീൽ ചെയറിൽ വെളുപ്പാങ്കാലവും നോക്കിയിരുന്നോ കേട്ടോ. എനിക്കിവിടെ പിടിപ്പത് ജോലിയുണ്ട്. ദേ ഇപ്പം വന്നേക്കാം.
3: ശരി.
0: നിരഞ്ജന, കാണുന്നുണ്ടോ, ആ ഒരു ക്യാരക്ടറാണ് എന്നെ ഈ നോവലിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഓൾഡ് ഏജ് ഹോമാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുന്നതും അവരാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊരു ന്യൂസ് കണ്ടു, കരളരിയിക്കുന്നൊരു വാർത്ത. ആശുപത്രിയിൽ മക്കൾ ഉപേക്ഷിച്ച് പോയ ഒരമ്മയെക്കുറിച്ച്. അറിയാതെ എൻ്റെ കാലടികൾ ആശുപത്രിയിലേക്ക്. ഒരു നനഞ്ഞ പൂച്ചക്കുഞ്ഞിനെ പോലെ കീറ കമ്പിളി പുതച്ച് മൂടിയ ഒരു എല്ലിച്ച രൂപം. കമ്പിളി വകഞ്ഞു മാറ്റി ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അത് എൻ്റെ ആൻ ആയിരുന്നു. കൊയർ ഗ്രൂപ്പിലും സൺഡേ ക്ലാസ്സിലും എനിക്കൊപ്പമുണ്ടായിരുന്ന ആൻ. പറഞ്ഞറിയിക്കാനാവാത്ത ഒരിഷ്ടം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അല്ലേ ആൻ?
4: എത്ര ആഗ്രഹിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും മരണം എന്നോട് കരുണ കാണിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ.
0: കരയില്ലേ നീ? വാർദ്ധക്യത്തെ ഒരു ശാപമായി കാണാതെ നാം അതിനെ അതിജീവിക്കുക, മനസ്സ് ചെറുപ്പമാക്കുക, അതാ വേണ്ടത്.
5: ഓ, ഈ മേനോൻ സാറിന്റെ ഒരു കാര്യം, നല്ല പനി ചുമയുണ്ട്. അതും വെച്ച് റൂമിലൊരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാൻ പറഞ്ഞ കേക്കുവോ? അതുമില്ല, ഏത് നേരം പുറത്തല്ലേ കളി.
0: പ്രിയ, വാർദ്ധക്യവും കുട്ടിക്കാലവും ഒരുപോലെയാണ്. ഈ ഞങ്ങളൊക്കെ പ്രായം ചെന്ന കുട്ടികൾ, അതിൻ്റെ ഒരു അനുസരണക്കേടൊക്കെ എല്ലാവരിലും കാണും.
2: എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ, ഇവിടെ എനിക്ക് മറ്റു ചിലരെ കൂടി കാണേണ്ടതുണ്ട്. ടൈറ്റിലിനെ കുറിച്ച് വല്ല ഐഡിയയും?
0: എഴുതി തുടങ്ങിയിട്ട് പോലുമില്ലല്ലോ, എന്നിട്ടല്ലേ ടൈറ്റിൽ. അത് വന്നോളൂ. ഓക്കെ നിരഞ്ജന.
2: ഓക്കെ സാർ.

0: ഹലോ. ആ ഹലോ. ആ എബിൻ സാർ. ആ കൊടുക്കാം കൊടുക്കാം, ഇതാ ഇപ്പോൾ കൊടുക്കാം. സാർ, എബിൻ സാറിൻ്റെ ഫോണാ, ജർമ്മനിയിൽ നിന്ന്. സാർ
1: ആ
0: ലൈനിലുണ്ട്,
1: വരൂ.
0: സംസാരിച്ചോളൂ.
1: എബിൻ, ടെൽ മീ വാട്ട്സ് ദ മാറ്റർ?
2: പപ്പ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്?
1: എന്ത്?
2: ഇന്നലെ ഷെറി വിളിച്ചിരുന്നു സ്റ്റേച്ചിനെ. പപ്പ, പപ്പയ്ക്ക് ഭ്രാന്ത, അല്ലാതെ എന്ത് പറയാന.
3: ഒരു ഓൾഡ് ഏജ് ഹോം, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം കേട്ടോ. പപ്പ, പപ്പയ്ക്ക് അറിയോ, ഞങ്ങൾക്ക് ആ പ്ലാന്റേഷനിലും എസ്റ്റേറ്റിലും ഒക്കെ ചില പ്ലാൻസ് ഒക്കെ ഉണ്ട്. ആ ചിരിച്ചോ പപ്പ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്നിട്ട് പറയാം കാര്യങ്ങളൊക്കെ.
1: രവീഷ്
0: സാർ,
1: എന്നാ ഫോണ്?

0: അവിടെ വെച്ചേ, പഴയൊരു ചൊല്ലുണ്ടടോ, പഴുത്തില വീഴുമ്പം പച്ചില ചിരിക്കുമെന്ന്. വീഴാനൊരു ഇളങ്കാറ്റ് കാതോർത്തിരിക്കുന്ന പഴുത്തിലയാണടോ ഈ ഞാനും ആ കാണുന്ന വൃദ്ധരുമൊക്കെ.
1: അതെ സർ, ശരിയാണ്, സെൽവം പറഞ്ഞത് ശരിയാണ്. പുറത്ത് ഗേറ്റിനരികെ ഒരാൾ വീണ് കിടക്കുന്നു, കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരന്റെ മട്ടുണ്ട്.
0: നിൽക്ക് രമേഷ്, ഞാനും വരാം, ഞാനും വരാം. ഓ, അയാളുടെ ഞെരുക്കം, എന്തൊരു കാഴ്ചയാ ദൈവമേ,
1: എന്തൊരു വൃത്തികെട്ട നാറ്റം, വ്രണങ്ങളിൽ നിന്ന് പുഴുക്കളരിക്കുന്നു.
0: എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ ആ പാവം മരിച്ചു പോകും. രവീഷ്, മിഴിച്ചു നിൽക്കാതെ പോയി കാറെടുത്ത് വരുടോ. ആ ശെൽവാ,
2: ഇങ്കവാ,
0: ആ പിടിക്കോ,
2: പിടിക്കോ,
0: പിടിച്ചെടുത്ത് കാറിലേക്ക് കേട്ടു, കാറിലേക്ക് കേട്ടു, കേട്ടു, കേട്ടു. ആ ശരി. രവീഷ്
1: സർ,
0: ഈ ഫാസ്റ്റ് ലൈഫിനിടെ പലരും ഒരു വേസ്റ്റ് വലിച്ചെറിയുന്ന ലാഘവത്തോടെയാണ് ഇതുപോലെ പ്രായം ചെന്നവരെ ഒഴിവാക്കുന്നത്. തനിക്കറിയടോ, കേൾക്കാതെ പോകുന്ന നിലവിളികൾ കേൾക്കുന്നിടത്താണ് നാം ഒക്കെ മനുഷ്യരാകുന്നത്.

0: ഓ,
1: നിനക്കറിയോ, ഒരിക്കൽ എൻ്റെ കോശങ്ങളെ കാർന്ന് തിന്നുന്ന വേദനകളിൽ നിന്ന് ഞാൻ പിണഞ്ഞു മാറിയത് ഈ പിയാനോവിൻ്റെ അരികിലേക്കാണ്. ഇത് വായിക്കുമ്പോൾ ഞാൻ എൻ്റെ വേദനകൾ മറക്കും.
0: ജോൺ, ഹൃദയത്തിലേക്കാണ് ആ സംഗീതം ഒഴുകി പടരുന്നത്. എങ്ങനെ എങ്ങനെ തൊട്ടരികെയിരുന്ന് സംഗീതം കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഓ മൈ ജീസസ്.
1: ഞാൻ ഓർക്കുന്നു, വെള്ള ഉടുപ്പിട്ട ഒരു 14-കാരി പെൺകുട്ടി വയലിനുമായി പള്ളിയുടെ ഒതുക്കുകൾ കയറി ഓടി വരും പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളോടൊപ്പം.
0: അൽത്താരയ്ക്കപ്പുറം പിയാനോവിൽ ജോണിന്റെ വിരലുകൾ മാന്ത്രിക സ്പർശം തീർക്കുകയാവും. അപ്പോൾ
1: ഒരിക്കലും തിരിച്ചു വരാത്ത കാലങ്ങൾ കണ്ടോ ഞാൻ? മരങ്ങളിലെ പച്ചപ്പുകൾ മാഞ്ഞ് ഇലകളെല്ലാം പഴുത്തു തുടങ്ങിയിരിക്കുന്നു.
0: ഡിസംബറിന്റെ കൊഴിഞ്ഞുപോക്ക്, വരാനിരിക്കുന്ന ഒരു ജനുവരിയിൽ വീണ്ടും അവ തളിർത്തു തുടങ്ങും.
2: അല്ല മാഷെ, എന്തൊക്കെയാ നിങ്ങൾ ഒരു മാഷല്ല മാഷെ, നിങ്ങൾക്ക് പറഞ്ഞതാ കള്ളക്കളിയൊക്കെ.
3: കളിയാവുമ്പോ ഇത്തിരി കള്ളത്തരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെന്ത് കളി അല്ലേ രാമമൂർത്തി?
4: ആമയല്ല മൊയല. ഇനി നമ്മളെ സുലൈമാനി കുടിച്ചിട്ട് അങ്ങോട്ട് കളിച്ചോളി.
2: ഈ സൈന്യത്താത്ത സുലൈമാനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ.
3: അല്ലെങ്കിൽ എന്റെ മേനോനെ, സൈന്യത്താ ഉണ്ടാക്കുന്ന എന്തിനാ ടേസ്റ്റ് ഇല്ലാത്തത്? അതാ കൈപുണ്യം എന്ന്
2: പറഞ്ഞത്.
0: കൈപുണ്യം മാസക്ക് കേക്കണോ? കടലിൽ പോയി മൂപ്പര് കാറ്റിലും കോളിലും പെട്ട് മയ്യത്തായപ്പോ എന്റെ പള്ളിയിലുള്ളതടക്കം അഞ്ചെണ്ണത്തിനെ തീറ്റിപ്പോറ്റിയത് ഈ കൈപുണ്യം കൊണ്ട്. ആരാന്റെ അടുക്കളയിൽ കിടന്ന് നേറിപ്പോഞ്ഞ് എല്ലാറ്റിനെയും ഒരല്ലറിയാതെ വളർത്തി ഒരു നിലയിലെത്തിച്ച്, എന്നിട്ടോ കറിയേപ്പിലെ പോലെ ഞമ്മൾ പുറത്തു.
3: കരയില്ല സേനത്ത, മക്കളും സ്വന്തക്കാരും ഒക്കെ ആട്ടിപ്പുറത്താക്കിയിട്ടും

0: ദൈവത്തെ പോലെ ഒരാള് നമുക്കൊക്കെ അഭയം തന്നില്ലേ?
1: എന്റെ മാസേ, പടച്ചോനെ നമ്മളെ നേരി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ജോൺ സാർ തന്നെയാ.
2: നല്ലി സിസ്റ്ററേ, സിസ്റ്ററേ, ആ രാമേട്ടിൻ്റെ കാലിലെ പഴുപ്പ് കൂടി വരിക, അതൊന്ന് ഡ്രസ് ചെയ്യണേ. പിന്നെ ആ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കേ. അങ്ങനെ ഇപ്പൊ വലിക്കണ്ട. എന്താ ഇത്
3: രാമപുത്തിയങ്കിൽ?
2: എത്ര തവണ പറഞ്ഞാ
3: സോറി സോറി
2: പറഞ്ഞാ കേക്കില്ല എന്ന് വെച്ചപ്പോ എന്താ ചെയ്യാ?
3: മന്നിക്ക്
2: മന്നിക്ക്.
3: ദിവാകരമാഷെവിടെ
2: പോയി കിടക്കുക? മാഷേ പിടി തരാതെ ഒളിച്ചിരിക്കുകയല്ലേ? ഈ ദിവാകരമാഷ ഒരു കാര്യം വന്നേ ഇങ്ങോട്ട്
0: വന്നേ. ഒന്ന് പതുക്കെ സൂചി വെക്കണേ, പതുക്കെ. എനിക്ക് ഈ സൂചി കാണുന്നത് തന്നെ പേടിയാ.
4: എന്റെ പൊട്ട മാസേ, കണ്ണടച്ചു പിടിച്ചു നിന്നോ. സൂചി പോയിട്ട് ഒരലാക്കിന്റെ അവലും കഞ്ഞും കൂടി കാണൂല.
2: എന്റെ പൊന്നു മാഷേ, ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പേടിച്ചാലോ?
0: വേണ്ട സിസ്റ്ററേ, നാളെ ആക്കാം.
2: ദേ മാഷേ കളിക്കതേ, ഒന്ന് അടങ്ങി നിന്നേ. അടങ്ങി നിക്കാനല്ലേ പറഞ്ഞേ.
5: ചിരിയും കളിയും ഒക്കെ ആയിട്ട് എല്ലാരും നല്ല മൂഡിലാണല്ലോ. മാഷേ കുത്തിവെക്കുമ്പോ ഇപ്പോഴും പേടിയുണ്ടോ? എല്ലാവരുടെ ഒരു കാര്യം പറയാം, ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും എന്തെങ്കിലും ഒരു കലാപരിപാടി അവതരിപ്പിക്കണം. എന്താ റെഡി അല്ലേ എല്ലാരും?
4: ഞമ്മൾ എപ്പോഴേ റെഡിയാ സാറേ, ഞമ്മളെ വക ഒരു മുമുക്രിയ.
0: സൈനത്താ മുമുക്രി അല്ല, മിമിക്രി. മിക്സിന്റെ മി.
4: ഏതിന്റെ മിമ്മി ആയാലും ഞമ്മള് ഞമ്മളെ മുമുക്രി അടിച്ചു പൊളിച്ചു.
0: പിന്നല്ലാണ്ട്
4: കാനങ്ങക്ക് ഇത് ഞമ്മളെ വെള്ളയിലെ കടപ്പുറത്തെ
0: കാക്കിയോ.
4: എങ്ങനെയുണ്ട് ഞമ്മളെ ആടിന്റെ ശബ്ദം?
0: അല്ല, ഇതാ വെള്ളയിലെ കടപ്പുറത്ത് ആട വെക്കൂലേ.
4: അല്ലാന്ന്, ഇതേ ഞമ്മളെ പാത്തുമാന്റെ ആടാ.
0: ഓ, നമ്മളെ പാത്തുമാന്റെ ആട്.
4: ഇങ്ങളെ പാത്തുമാന്റെ ആടല്ല, ഞമ്മളെ പാത്തുമാന്റെ ആട്. പാത്തുമാന്റെ ആടിന്റെ നിലോളി ഓളെ പോലെ തന്നെയാ. നല്ല സ്റ്റൈലായിട്ടില്ലേ ഞമ്മളെ കരച്ചില്.
0: സ്റ്റൈലും കരച്ചില് സെനത്ത, ഒരു ഒന്നൊന്നര കരച്ചിലായിട്ടുണ്ട്
4: മാസേ. ഞമ്മളെ ഇളക്ക് ഞങ്ങള് മാണ്ടേ.
5: ആ മേനോൻ, ഈ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒരു വൃദ്ധസദനമാക്കി മാറ്റിയതിന് ശേഷം വരുന്ന ആദ്യത്തെ ക്രിസ്മസ് ആയത്, നമുക്കത് വലിയൊരു ആഘോഷമാക്കി മാറ്റണം.
4: ചോദിക്കാനുണ്ട് സാറേ, അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം ഞമ്മ.
5: ആ ദിവാകരൻ മാഷിനെയും മേനോനെയും ഞാൻ കലാപരിപാടികളെ ചുമതല ഏൽപ്പിക്കണം. പിന്നെ പറയാൻ വിട്ട ഒരു കഥയുണ്ട്. നമുക്കിടയിലേക്ക് ഒരു പ്രധാന അതിഥി കൂടി എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി. നിങ്ങളൊക്കെ അറിയും, വളരെ പ്രശസ്തയാണ് അവര്. ഒട്ടേറെ തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഒക്കെ നേടിയ ശ്രീദേവി ശാന്തപുരം.
0: അവർ
5: മുകളിലുണ്ട്, മുകളിലെ റൂമിൽ വിശ്രമിക്കുന്നു. ഒരുപാട് അമവേഷങ്ങൾ ചെയ്ത അവർ ഒടുവിലത്തെ സിനിമയിൽ അവർ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തെരുവിൽ.
6: ഓരോരുത്തരൊരു വിധി, ഒരു കാലത്ത് എങ്ങനെ കത്തിച്ചൊലിച്ചെന്ന് നടിയ.
5: ഓർമ്മകൾ നഷ്ടമായി അൽഷിമേഴ്സ് എന്ന അപൂർവ രോഗത്തിൻ്റെ പിടിയിലാണ് അവരിപ്പോൾ. ഡോക്ടർ ഹരീന്ദ്രനാഥാണ് ഏതോ ചാനൽ റിപ്പോർട്ട് കണ്ട് അവരെ ഇവിടെ എത്തിച്ചത്.
0: ഉള്ള ചോരയും നീരും പറ്റുമ്പം ജ്വലനം നഷ്ടപ്പെട്ട കരിക്കട്ടയുടെ സ്ഥാനാവും ഓരോരുത്തർക്കും.

0: ഓ, നിരഞ്ജനാ.
1: ആ സർ.
0: ആ, ഞാൻ എഴുത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു മഴ പോലെ അക്ഷരങ്ങൾ പെയ്തിറങ്ങുന്നു.
1: കൺഗ്രാറ്റ്സ്. എന്തായാലും സാർ എഴുത്തിലേക്ക് വന്നല്ലോ, ഭാഗ്യം. ആ, എഴുതിയെടുത്തോളം, എനിക്ക് മെയിൽ ചെയ്യില്ലോ?
0: ഷുവർ, ചെയ്യാം.
1: ആട്ടെ, എന്താ ടൈറ്റിൽ?
0: ടൈറ്റിലോ, കേട്ടോളൂ, യെല്ലോ ലീവ്സ് ഓഫ് ദ ഡിസംബർ. ഡിസംബറിലെ മഞ്ഞ ഇലകൾ.
2: നൈസ് ടൈറ്റിൽ, ഡിസംബറിലെ മഞ്ഞ ഇലകൾ.
0: അറിയാതെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ടൈറ്റിൽ. മനസ്സിലെയും ശരീരത്തിലെയും നിറങ്ങളൊക്കെ വാർന്നു വരുന്ന ഒരു കാലമല്ലേ വാർദ്ധക്യം? വിളർത്ത് നിറം മങ്ങിയ മഞ്ഞ ഇലകൾ പോലെ.
1: ആ ടൈറ്റിൽ എനിക്ക് ഏറെ ഇഷ്ടമായി. വാർദ്ധക്യത്തിന്റെ ഉള്ളു കീറുന്ന നനവും ഏകാന്തതയുടെ കടുത്ത ശൈത്യവും എല്ലാം ആ പേരിനുണ്ട്.
0: നിരഞ്ജന, ഈ ഡിസംബർ എനിക്ക് എന്നും തന്നുകൊണ്ടിരുന്നത് അകൽച്ചയുടെ വിങ്ങലാണ്. ഒരു ഡിസംബറിലാണ് എൻ്റെ ഭാര്യ റോസ് എന്നെ വിട്ടുപോകുന്നത്. എബിനും ഷെറിനും വിദേശത്തേക്ക് പറന്നകലുന്നതും ഓരോരോ ഡിസംബറിലാണ്. അർബുദം എന്ന മാരക രോഗം എന്നെ ആക്രമിച്ചു തുടങ്ങിയതും ഒരു ഡിസംബറിലാണ്. നിരഞ്ജന, ആരോ വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. അത് ശരി. കഥയിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു കഥാപാത്രം വലിഞ്ഞു കയറി വരുന്നു.
3: ഗ്രീൻ ഗാർഡൻ ഓൾഡ് ഏജ് ഹോം, കൊള്ളാം. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഹാ, എൻ്റെ മമ്മ എങ്ങനെ കൊണ്ടു നടന്ന വീടാ ഇത്? അതിലാ കുറെ ചാവാളി കോലങ്ങൾ കയറി നിറങ്ങുന്നേ. ഓ, എന്തൊരു ഡേർട്ടി സ്മെൽ! വാർദ്ധക്യത്തിന്റെ കെട്ട മണം. ഛേ, ദേ രവീഷ്, ഇവിടെ പറ്റില്ല കേട്ടോ, പറ്റില്ല. ഓ, എന്തൊരു ഡേർട്ടി സ്മെല്ലാ. നീ വണ്ടി എടുക്ക്, വല്ല റിസോർട്ടിലും പോയി തങ്ങാം. സോറി പപ്പ, സോറി.
0: മോനെ, എബിൻ പറഞ്ഞത് കേട്ടില്ലേ, വാർദ്ധക്യത്തിന്റെ കെട്ടമണന്ന്. മോനെ, നാളെ നീയും വിളർത്തുമങ്ങാനുള്ള ഒരു പച്ചിലയാണ്, ഓർമ്മ വേണം.

0: ബഹളം വെക്കല്ലേ, ബഹളം വെക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ.
1: ആ പറയൂ.
0: നമുക്ക് ഒരു നാടകം കളിച്ചാലോ?
1: അതാ നല്ലത്. നാടകമാകുമ്പോ ആ ശ്രീദേവി എടുത്തിനെയും പങ്കെടുപ്പിക്കുകയും ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം അസുഖമൊക്കെ കുറെ ഭേദമായി വരുന്നുണ്ട്.
2: പഠിച്ചോനെ, ഇന്നലെ ടി വിയില് മൂപ്പത്തി അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിനി, അത് കണ്ട് ഞമ്മള് കരഞ്ഞു കരഞ്ഞൊരു ബൈക്കായി.
0: മേന സാറേ, നമുക്കേ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തള എടുത്താലോ? അഭിജ്ഞാന ശാകുന്തള. അങ്ങനെ ആവുമ്പോ ഞാൻ ദുഷ്യന്തൻ, ഈ സൈനത്താ ശകുന്തള.
2: ൊണ്ട് പറ്റൂലട്ടോ സൗന്ദര്യം എന്നാവാന്, എനിക്ക് കുറവാവും. മാണ്ടാത്തൊക്കെ കളി കളിക്കാൻ ഞാനില്ലേ.
1: എന്തിനാ മലയാള മാഷേ നമ്മൾ ഈ പഴയ നാടകത്തിലൊക്കെ പോകുന്നത്? നമ്മള് നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ നാടകമാക്കി കളിക്കുന്നു. രാമൂർത്തി എങ്ങനെയുണ്ട് ഐഡിയ?
3: അതാണ് നല്ലത്. ഈ ഒരു വിഷയം നാടകമാക്കേണ്ട കാര്യം ദിവാകരം ഭാഷ ഏൽക്കണം.
1: അതന്നെ അതന്നെ.
4: എഴുതുമ്പോ കുറച്ച് തമാശ ഒക്കെ ഉണ്ടായിക്കോട്ടെ.
5: നമ്മുടെ ഈ വൃത്തജന്മം കാണുന്നത് തന്നെ പലർക്കും വലിയൊരു തമാശയല്ലേ?
1: ഓ പഠിക്കലേ പഠിക്കലേ പഠിക്കലേ, അകത്തേക്ക് പോയി കിടന്നോളൂ. കുറച്ച് നല്ല മഞ്ഞുണ്ട്. ചെല്ല ചെല്ല. ആ വരൂ, നമുക്ക് നമുക്ക് മുറി പോയിരിക്കാം.
0: മേനോ സാറേ.
6: ആ മാഷേ.
0: നീണ്ട രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എഴുതിയിട്ട് എൻ്റെ പ്രഭയ്ക്ക് സോറിയാസിസ് വന്ന് മേലാകെ പഴുത്തു പൊട്ടി അളിഞ്ഞു കിടന്ന് എന്നെ ആരായാലും വെറുത്തു പോകും.
6: ഏയ്,
0: പ്രഭയോട് എനിക്ക് വെറുപ്പില്ല, ആകെയുള്ള ഓമന മകനോടും വെറുപ്പില്ല. മേനോ സാറിനറിയോ, മരണത്തോട് മല്ലടിച്ച് നിന്ന് എൻ്റെ മോനിന്ന് ജീവിച്ചിരിക്കുന്നത് ഞാൻ ദാനം ചെയ്ത വൃക്ക ഒന്നുകൊണ്ടാ.

0: ഞാൻ പ്രാണൻ കൊടുത്ത മോന ഒരിക്കലും എന്നെ ആ വീട്ടിൽ നാട്ടിയിറക്കിയത്.
1: മാഷേ, മാഷേ കരയല്ലേ, മാഷേ കരയല്ലേ, മാഷേ മാഷെ ആട്ടിയിറക്കി ആ വീട്ടിലേക്ക് മാഷിന് നീ തിരിച്ചു പോകാൻ പറ്റും. സമാധാനിക്ക്, സമാധാനിക്ക് മാഷേ.
2: എന്താ ചെയ്യ, പറഞ്ഞാ കേക്കില്ലെന്ന് വെച്ചാ എന്റെ മേനോൻ സാറേ, ആ പണിക്കൊരു കാര്യം, നീളത്തിനും കാര്യത്തിനും മരുന്ന് കഴിക്കാതെ തണുപ്പത്തിറങ്ങി നടക്കുക, കണ്ടോ ചുമ വിടാത്ത.
3: സിസ്റ്ററേ, പ്രിയ സിസ്റ്ററേ, എനിക്ക് വല്ല എഴുത്തും വന്നിട്ടുണ്ടോ? ഞാൻ അന്ന് അയച്ച കത്തിനുള്ള മറുപടി
2: ഇല്ല, വന്നില്ല.
3: ഇല്ല,
2: അന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്താണോ? അസുഖമൊക്കെ മാറി സുന്ദര കുട്ടപ്പനായി ഇരിക്കുന്നു എന്ന് അറിയുമ്പോ വിളിച്ചോണ്ട് പോവാനിങ്ങ് ഓടി വരും അവര്.

0: ഞാൻ അന്ന് അയച്ച കത്തിനുള്ള മറുപടി
1: ഇല്ല, വന്നില്ല.
0: ഇല്ല,
1: അന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്താണോ? അസുഖമൊക്കെ മാറി സുന്ദര കുട്ടപ്പനായി ഇരിക്കുന്നു എന്ന് അറിയുമ്പോ വിളിച്ചോണ്ട് പോവാനിങ് ഓടി വരും അവര്. മലയാള മാഷിന്റെ മനസ്സ് പിടിച്ചെടുത്ത് 9B-യിലെ ആ പഴയ പ്രഭാവതി.
0: ഈ പ്രിയ സിസ്റ്ററിന്റെ ഒരു കാര്യേ, സിസ്റ്ററേ എന്റെ മനസ്സ് പറയുന്നു അവൾ വരുമെന്ന്.
1: വരും
0: എങ്കിലും കാത്തിരിപ്പ് അതൊരു കൊല്ലുന്ന വേദനയാണ്.
2: അതെ അതെ മാഷേ, ഉണങ്ങാത്ത മുറിവിൽ നിന്നുള്ള നീറ്റല് പോലെ അത് എപ്പോഴും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് വിട്, നമുക്ക് റൗണ്ട് കളിക്കാം. ആ പിന്നെ ഒരു കാര്യം,
3: കള്ളക്കളി കളിച്ച വിവരം അറിയൂട്ടോ.
0: അതന്നറിയാതെ പറ്റിപ്പോയി.
2: അങ്ങനെ സമ്മതിക്കും നിങ്ങള്?

0: പ്രിയ ഒന്നിങ്ങ് വന്നേ, ആനിനെ ഒന്ന് പിടിച്ചേ. ആൻ സൂക്ഷിച്ച് പതുക്കെ പതുക്കെ ഇറങ്ങിക്കോളൂ.
1: അങ്ങനെ അങ്ങനെ മുറുക്കെ പിടിച്ചോ കേട്ടോ. ദേ അയ്യോ, ദേ വീടല്ലേ.
0: പ്രിയ ഞങ്ങളെ വെറുതെ ഇരുന്നപ്പം തോന്നിയ ഒരു ഔട്ടിങ്, താഴ്വരയിലൂടെയും ലേക്കിനരികിലൂടെയും ഒക്കെ ഒരു ഡ്രൈവ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഡ്രൈവ്?
2: ഒരു സംഗീതം പോലെ അങ്ങനെ ഒഴുകി ഒഴുകി. പിയാനോ വായിക്കുന്ന വിരലുകളല്ലേ, ആ ഒരു റിഥം ഡ്രൈവിലും കണ്ടു. എക്സലന്റ് ഡ്രൈവിംഗ്.
0: താങ്ക് യു ആൻ. പ്രിയ ഇനി ക്രിസ്മസിന് അധികം നാളുകളില്ല. കാറിന്റെ ഡിക്കിയില് നക്ഷത്ര വിളക്കുകളും പുൽക്കൂടും ഒക്കെ ഉണ്ട്, മറ്റു ഡെക്കറേഷൻസും. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്.
1: ഇല്ല, ഞാൻ നോക്കിക്കോളാം.
0: ക്രിസ്മസ് രാവിലെ നീ എപ്പോഴും പാടാറുള്ള ഒരു പാട്ടുണ്ടല്ലോ, അത് പാടണം കേട്ടോ. മഞ്ഞുകാലത്തിന്റെ ആ പാട്ട്.
2: ജോൺ, എന്റെ സ്വരങ്ങൾ അടഞ്ഞു പോയിരിക്കുന്നു, വരികള് മറന്നു പോയിരിക്കുന്നു.
0: ഞാൻ പറയുന്നു, നിനക്ക് നിന്റെ ഇമ്പമാർന്ന ആ സ്വരം വീണ്ടെടുക്കാനാവുമെന്ന്. വീൽ ചെയർ വിട്ട് നിനക്കിപ്പോൾ നടക്കാനായില്ലേ
2: ജോൺ?
3: പപ്പ ഒന്ന് നിൽക്ക്. പപ്പ എനിക്ക് പപ്പയോട് മാത്രമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
0: എന്താ?
3: പറയാം. പ്രിയ, പ്രിയ നീ ഇവരെ, ഈ സ്ത്രീയെ അകത്തേക്കെങ്ങാനും കൊണ്ടുപോ. നിന്നോടല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്.
0: അവരവിടെ നിന്നാൽ എന്താ കുഴപ്പം? എബിൻ, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ.
3: പറയാം പപ്പ. പ്രിയ നിന്നോടല്ലേ പറഞ്ഞത് അവരെ കൊണ്ടുപോവാൻ.
0: എബിൻ
2: അകത്തേക്ക് പോകാം. വരും അമ്മ.
1: സ്റ്റെപ്സ് കയറുമ്പോ നോക്കും അമ്മ. അങ്ങനെ. അയ്യോ, ദേ
3: പപ്പ, പപ്പ വന്നേ, നമുക്ക് ഗാർഡനിൽ ചെന്നിരിക്കാം. പറഞ്ഞല്ലോ പപ്പ, എനിക്ക് പപ്പയോട് മാത്രമായിട്ട് ചിലത് പറയാനുണ്ട്. പപ്പ എനിക്കിതുവരെ ഒരു മറുപടി തന്നില്ല.
0: എന്തു മറുപടി? മോനെ എബിൻ, ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എന്നോ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞതാണ്.
3: ഓ, ഒരു ഓൾഡ് ഏജ് ഹോം. പപ്പ ഒന്ന് ഞാൻ തീർത്ത് പറയാം, എത്രയും പെട്ടെന്ന് ഇതെല്ലാം വിട്ട് എനിക്കൊപ്പം പോരണം അങ്ങ് ജർമ്മനിയിലോട്ട്. കുറേ നാൾ വന്ന് നിന്നതല്ലേ അവിടെ. പപ്പ എനിക്ക് മനസ്സിലാവുന്നില്ല, പപ്പയ്ക്ക് അവിടെ എന്തിൻ്റെ കുറവാ?
0: ഒരു കുറവും ഉണ്ടായിരുന്നില്ല. സ്നേഹവും സമാധാനവും നിറഞ്ഞൊഴുകുന്ന ഒരു വീട്, ഭൂമിയിലെ സ്വർഗം എന്നാണല്ലോ നിന്റെ വീടിന് നീ ഇട്ടിരിക്കുന്ന പേര്. സുഖത്തിൻ്റെ പറുദീസ, പാരഡൈസ്.
4: ആൻ മറിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ.

0: നാടകരചന സതീഷ് കെ സതീഷ്, സംവിധാനം എസ് അശോക്.
1: ഈ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ രാത്രി ഇതേ സമയം

FM പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.6 ലക്ഷം കോടി രൂപ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടുനിൽക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. FM പ്രധാന വാർത്തകൾ സമാപിക്കുന്നു.

രഞ്ജിനി. എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം കേൾക്കാം. ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണും സംഘവും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഊട്ടേരിയിൽ നിന്നും അസൈനാർ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അടുത്ത ഗാനം കേൾക്കാം. വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ.

0: നാദിർഷയും സംഘവും പാടിയത്. നാദിർഷയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഡൽഹിയിൽ നിന്നും സുഫൈൽ.
1: ഫോർ ദ പീപ്പിൾ, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നീ ചിത്രങ്ങളിലെ ഒറിജിനൽ ഫിലിം ട്രാക്ക് കരോക്കി പുറത്തിറക്കിയ ജോണി സാഗരികയിലൂടെ വീണ്ടും ഇതാ പാട്ടുകൾ പാടിപ്പഠിക്കാൻ ഒരവസരം.

0: പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എ ടി ഉമ്മർ സംഗീതം നിർവഹിച്ച് ചില്ലുകൊട്ടാരം എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: കാടാമ്പുഴയിൽ നിന്നും ദിവ്യ, ഗിരീഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: എയറോസ്റ്റസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം, ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കൂട്ടാലിടയിൽ നിന്നും വിഷ്ണു നാരായണൻ ആവശ്യപ്പെട്ട ഗാനം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മഞ്ഞപ്പാലത്ത് നിന്നും ലിജി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. ചങ്ങമ്പുഴയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം. രമണൻ എന്ന ചിത്രത്തിനു വേണ്ടി KP ഉദയഭാനുവും ലീലയും പാടിയത്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: അടുത്ത ഗാനം ഏകാന്തം എന്ന ചിത്രത്തിലേത്. കൈതപ്രത്തിന്റെ വരികൾക്ക് യേശുദാസ് പാടിയ ഗാനമാണ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നും സുജാ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ശൈലജയും പാടിയത് ചിത്രം യുവജനോത്സവം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചെറുപ്പുളശ്ശേരിയിൽ നിന്നും ജയൻ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: അയനിക്കാട് നിന്നും ബാദിര ആദിൽ ആവശ്യപ്പെട്ട ഗാനം, ബിജു തിരുമലയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം, കടമ്പ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: അടുത്ത ഗാനം കേൾക്കാം. ചാലപ്പുറത്ത് നിന്നും ദക്ഷിത, ധൻവിക എന്നിവർ ആവശ്യപ്പെട്ട ഗാനം അതിരൻ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് പി എസ് ജെഹരിയുടെ സംഗീതം.

തല്ലുമാല എന്ന ചിത്രത്തിന് വേണ്ടി ഹൃത്വിക് ജയകിഷ്, നേഹ ഗിരീഷ്, ഇഷാൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു വടകരയിൽ നിന്നും കുഞ്ഞുപ്പി.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:39. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ.

रात तक ना होने दे।